0: മുകുന്ദമാല.
1: കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു.
0: മയിൽപ്പീലിക്ക് ശേഷം മനോഹരങ്ങളായ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളുമായി വീണ്ടും എസ് രമേശൻ നായർ. മുകുന്ദ

0: കാസറ്റും സിഡിയും സത്യം ഓഡിയോസിലൂടെ മുകുന്ദമാല
1: ഗുരുവായൂരമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാവാം ഒരു പറപ്പൊന്നുമായി വരുന്നു
0: മുകുന്ദമാല.
2: ശുഭദിന ചിന്തകൾ.
3: പ്രകൃതിയിലേക്ക് നോക്കൂ, എന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കൂ, അതിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരമകാരുണികനായ ഉടയതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് നാം വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമാണ്. പർവ്വതങ്ങളും മലകളും ആകാശങ്ങളും താഴ്വരയും തിരമാലയും മഹാസാഗരവും ഒക്കെ സൃഷ്ടിച്ചത്, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ സ്ഥാനം, അതിന്റെ ഭാവങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്നും പല ഗ്രന്ഥങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ചെറിയ പക്ഷി പറന്നു പറന്നൊരു പർവ്വതത്തിന്റെ മുകളിൽ വന്നിരുന്നു. എന്നിട്ട് ആ പർവ്വതത്തിനോട് പക്ഷി ചോദിച്ചത്രേ, പർവ്വതമേ, നിനക്ക് എത്രയോ വലിപ്പമുണ്ട്, പക്ഷേ ഞാൻ കണ്ട ലോകമൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. നിന്റെ ശക്തിയും നിന്റെ രൂപവും നിന്റെ ആഴവും ഒക്കെ കണ്ടാൽ എന്നെക്കാൾ എത്രയോ വലിയവനാണ്, പക്ഷേ നിനക്കൊന്നിനും ആവാത്ത നിസ്സഹായനാണ്. ഞാനാകട്ടെ വലിയ മിടുക്കനും കഴിവുള്ളവനുമാണ്. ഞാൻ ഒരുപാട് ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് എവിടെ നിന്നോ ഒരു കഴുകൻ പറന്നെത്തി ഈ കിളിയെ റാഞ്ചിക്കൊണ്ടുപോയി. ഇത് കണ്ട മാത്രയിൽ പർവ്വതത്തിന് ചിരി വന്നത്രേ. കാരണം ഇളക്കമുള്ള ചിറകുള്ള പക്ഷിക്ക് വേരില്ല, എന്നാൽ പർവ്വതമാകുന്ന എനിക്ക് ഇളക്കമില്ലെങ്കിലും വേരുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അല്പം എന്തെങ്കിലും ആകുമ്പോൾ, അല്പം എന്തെങ്കിലും കിട്ടുമ്പോൾ, ഒരു ജോലി കിട്ടുമ്പോൾ, അല്പ സൗന്ദര്യമുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് പോലും അവകാശപ്പെടാനാവാത്ത പൂർവ്വ ജന്മ കുടുംബ ബന്ധത്തിന്റെ മഹിമയുടെ പേരിലൊക്കെ വല്ലാതെ അഭിമാനിക്കുന്നവരാണ്, ചിലരൊക്കെ അങ്ങ് ഇളകിപ്പോകുന്നവരാണ്. പക്ഷേ ഈ പക്ഷിയെപ്പോലെ നിമിഷ നേരങ്ങൾ മാത്രമാണ് ആ ഇളക്കത്തിന് ആയുസ്. ഉടയതമ്പുരാനാണ് നേര്, ഉടയതമ്പുരാനാണ് സത്യവും, ഉടയതമ്പുരാന് മാത്രമാണ് സ്ഥായീഭാവമുള്ളതും. നമ്മളൊക്കെ കുറഞ്ഞ കാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ വേഷങ്ങൾ, നമ്മുടെ അസ്തിത്വം അഭിനയിച്ച് തീർത്ത് മടങ്ങുന്നവരാണ്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന ആംഗലേയ കവിയുടെ വാക്യങ്ങൾ നാം പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. മറക്കാതിരിക്കാം, ഇളകാതിരിക്കാം, ചിറകുള്ളതിന്റെ പേരിൽ ഇളകുമ്പോഴും വേരില്ലെന്നുള്ള കാര്യം മറക്കാതിരിക്കാം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
2: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: സ്റ്റാർട്ടപ്പുകളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിത ത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
0: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8th ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1,700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൾ ഗഫൂർ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗൻവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1st. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചേട്ടാ, നമ്മളെ സുഷമാകുമാരി ഇന്നലെ ഇതിലെ പോയപ്പോ ഞാൻ മൂന്നാല് പ്രാവശ്യം വിളിച്ച് അവൾ കേൾക്കാത്ത ഭാവത്തിനങ്ങ് പോയി. ആ, നിങ്ങൾക്ക് ചിരിച്ചു കളയാ. അവളെ കൊണ്ടേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിപ്പിക്കാമെന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചത്. ഷാളും തലയിലിട്ടുണ്ട്, ഒരു ഒറ്റ പോക്ക്. അത് പിന്നെ വെയിൽ കൊള്ളാനിരിക്കാനായിരിക്കും. എന്നാലും ചെവി കേട്ടൂടായോ?
1: ദൈവം തമ്പുരാൻ വിളിച്ചാലും അവള് കേൾക്കത്തില്ല.
0: ആര് പറഞ്ഞു? മുമ്പ് എത്രയോ തവണ ഞാൻ വിളിച്ചേക്കുന്നു, ആദ്യത്തെ വിളിച്ച് തന്നെ അവള് കേൾക്കുമായിരുന്നല്ലോ.
1: എടോ, അത് കുറച്ചു നാളിന് മുമ്പ്. ഇപ്പൊ അവള് റോഡിലിറങ്ങിയാൽ ആര് വിളിച്ചാലും കേൾക്കത്തില്ല. ഇയർഫോൺ വെച്ച് പാട്ടും കേട്ടോണ്ടാ അവള് പോണത്.
0: മോശക്കാരി അല്ലല്ലോ.
1: അവള് അധ്വാനിച്ച കാശിനൊരു സ്മാർട്ട് ഫോൺ വാങ്ങി. അവൾ അതിൽ പാട്ടും കേട്ടോണ്ട് പോണ്.
0: വീട്ടിലിരുന്നാ കേക്കണം
1: അല്ലേ? ബൈക്ക് ഓടിക്കുന്ന ഒരു ചെവിയിൽ ആ സുനാപ്പി വെച്ചോണ്ടാ പോണത്.
0: അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സുനാപ്പി വെച്ച് കഴിഞ്ഞാ തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാ ഊരത്തുള്ളോ?
1: മിക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
0: ഇനി അവളിതിലെ പോകുമ്പോ ഞാൻ നേരെ ചെന്ന് ചെവിയിലിരിക്കുന്നത് വലിച്ചുരി ഇഞ്ഞെടുക്കും.
1: ഏതൊരു സാധനവും പുതുതായിട്ട് വാങ്ങിക്കുമ്പോ പുതുമോടിക്ക് എല്ലാരും കുറെ ദിവസം ഉപയോഗിക്കും. അത് സ്വാഭാവികാടോ?
0: എന്നാലും എന്തൊക്കെ കാണണമെന്റെ ദൈവമേ.
1: കാണണം, കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കണം.
0: കഴിഞ്ഞ ഓണത്തിന് ഒരു തടവ് ഫോൺ മേടിച്ച് തരാമെന്ന് മരുമോൻ എന്നോട് പറഞ്ഞായിരുന്നു.
1: പക്ഷേ സാധാ ഫോൺ ഉപയോഗിക്കുന്ന തന്നെ വലിയ പാടാ. പിന്നെ ആ തടവ് ഫോൺ. വാടാ ബിനു, ഇങ്ങനുണ്ട് ഗോവന്.
2: ഓപ്പറേഷൻ കഴിഞ്ഞ മാവാ, ഇന്നലെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു.
0: ഏത് കാലിനാണ് അപകടം പറ്റിയത്?
2: വലത്തെ കാലിനമ്മവി.
0: അയ്യോ എന്റെ ദൈവമേ, ഇടത് കാലിന് സ്വല്പം സ്വാധീനക്കുറവുള്ളവനായിരുന്നു, ഇപ്പൊ വലത് കാലിനും ഓപ്പറേഷൻ നടന്നു.
2: അമ്മാവി, ഇത് എങ്ങനെ സംഭവിച്ചാണെന്ന് അറിയാവോ?
1: എതിരെ വന്ന വണ്ടിക്കാരൻ ഇൻഡിക്കേറ്റർ ഇടാത്തത് കൊണ്ട് കോപം വലത്തോട്ട് ചരിച്ചെന്നും അങ്ങനെ ആ അപകടം ഉണ്ടായെന്നും ആ പറഞ്ഞു കേട്ടത്.
0: അവൻ സ്മാള് വല്ലതും അടിച്ചോണ്ടാന്ന വണ്ടി ഓടിച്ചത്?
2: ഇല്ലില്ല, അതൊന്നുമല്ല. പിന്നെ അവന് ഓടിച്ച വണ്ടിയിൽ അവന് നല്ല പരിചയമില്ലായിരുന്നു. അമ്മാവി,
1: അവന്റെ പഴയ വണ്ടിയിൽ അല്ലയോ പോയത്?
2: അതല്ലയോ രസം. നമ്മുടെ കിഴക്കേക്കരുള്ള ഷാജി എന്നൊരു സുഹൃത്തുണ്ട് അവന്.
1: എനിക്കറിഞ്ഞൂടെ, അവന്റെ അച്ഛൻ ഈ നാട്ടിലെ ആദ്യകാല ഫയർമാനായിരുന്നു.
2: ഷാജിയും മിനു തമ്മിൽ കുറെ നാളായിട്ട് പിണക്കത്തില്ല. ആ ഷാജിയേ പുതിയൊരു ബുള്ളറ്റ് മേടിച്ച്.
0: അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഷാജി ആ വണ്ടി ഓടിച്ചോണ്ട് ഇവിടെ വന്നായിരുന്നു. ഒരു മഴ സമയത്താ വന്നത്. മഴ തീരുന്നത് വരെ ഇവിടെ നിന്ന് വർത്താനവും പറഞ്ഞു.
2: ആ ഏതായാലും ഷാജി ബുള്ളറ്റ് എടുത്തെന്ന് അറിഞ്ഞപ്പോ തന്നെ ഗോപം പഴയ വണ്ടി അങ്ങ് വിറ്റ് കൊറേ കാശ് വേറെ എങ്ങാണ്ടൊക്കെ ഒപ്പിച്ച് ഒരു ബുള്ളറ്റ് അങ്ങ് വാങ്ങി.
1: ഓ, ആ വണ്ടി പോയാണ് അപകടം ഉണ്ടായത്.
2: ആ അത് തന്നെ.
0: ഒരു കാല് വയ്യാത്ത അവൻ എന്തിനാ ഭാരമുള്ള ആ വണ്ടി പോയി എടുത്തത്?
2: ഷാജിയെക്കാളൊട്ടും മോശമല്ലെന്ന് കാണിക്കണ്ടായി അമ്മാവി?
1: എടാ, അത്തരം വണ്ടി എടുക്കരുതെന്ന് നിങ്ങൾ ആരെങ്കിലും അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ.
2: ആര് പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവം അവനില്ല. വണ്ടി എടുക്കുന്ന വരെ അവന്റെ വീട്ടുകാരെ അറിഞ്ഞത് തന്നെ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ ചെന്നപ്പോഴാ.
0: എന്തോ പറയാനാന്ന് പറ.
2: ഒരു പരിചയം ഇല്ലാത്ത ആ വണ്ടി ഓടിച്ചതേ കട്ടറും കുഴിയാട്ടും കിടക്കുന്ന നമ്മുടെ വാഴത്തറ മുക്കിന് വടക്കോട്ടുള്ള റോഡിൽ കൂടാ.
1: അവൻ അവന്റെ കൂടെ ഇവിടെ പോയതാ?
2: അമ്മാവന് മനസ്സിലായില്ലയോ? ആ റോഡ് ചെന്ന് നിൽക്കുന്നതേ ഷാജിയുടെ വീടിന്റെ അടുത്താ.
0: ഷാജി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വിട്ടടിച്ചങ്ങ് പോയതാ. ഒരു തരം മാനസിക രോഗമായത്. കാലിനല്ല ചികിത്സിക്കേണ്ടത്, തലയ്ക്കാ.
2: വണ്ടിയുടെ മൾഗാർഡും പൊട്ടി പെയിന്റും പോയി.
0: ആവതുള്ള കാലും പോയി. കടക്കട്ടെ.
1: ഷാജി ഇരുന്നല്ല വീട് വെക്കാൻ അടിസ്ഥാനം കിട്ടിയല്ലോ. ഗോവൻ അത് അറിഞ്ഞില്ലായിരുന്നോ?
0: ഉള്ളഹങ്കാര വകക്കാമ്പിൽ വന്നാൽ നിലം പതിച്ചേ കെട്ടട.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 9, ഇന്ന് ബുധനാഴ്ച സെപ്റ്റംബർ 9 നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഫോർ സൗത്ത് സൗത്ത് കോർപ്പറേഷൻ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ സൗത്ത് കോർപ്പറേഷൻ ഡേ ആണ് സെപ്റ്റംബർ 9 എന്ന് പറയുന്നത്. വികസന രാജ്യങ്ങൾ തമ്മിലുള്ള അറിവ്, സാങ്കേതിക വിദ്യ, അനുഭവങ്ങൾ, വിഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പരസ്പരം പങ്കുവെച്ച് മുന്നേറുന്നതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം ഓർമ്മിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് EV ഡേ ആണ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള അവബോധവും പരിസ്ഥിതി സൗഹൃദമായ ഗതാഗതത്തിലേക്കുള്ള മാറ്റവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഒരു മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ സുഡോക്കു ഡേ ആണ്. തലച്ചോറിന്റെ ലോജിക്കൽ ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുന്ന സുഡോക്കുയെ ആഘോഷിക്കുന്നൊരു ദിനമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ചേർന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം നമുക്കിതിനെയൊക്കെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാറ്റേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത രണ്ട് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. അതിൽ നമുക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ, നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തിൻ്റെയാണ്. അതായത് നമ്മുടെ നാളെയുടെ യാത്ര എങ്ങോട്ടാണ്, അതായത് നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു, ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ നിരത്തുകളിൽ കാണാറുണ്ട്. നമ്മുടെ യാത്രകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സൈക്കിളിൽ നിന്ന് ബൈക്കിലേക്കും ബൈക്കിൽ നിന്ന് കാറിലേക്കും ഒക്കെ നമ്മൾ മാറി അല്ലേ. ഇപ്പോൾ ആ യാത്ര മറ്റൊരു മാറ്റത്തിൻ്റെ വഴിയിലാണ്, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇ വാഹനങ്ങളിലേക്ക്. നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഗതാഗതത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും ഈ ദിവസം എന്ന് പറയുന്നത് ഒരവസരം തന്നെയാണ്. പെട്രോളിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇനി എന്താ ഒരു വഴിയെന്ന് അല്ലേ. അതേസമയം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, നമ്മുടെ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുക നമ്മുടെ ഭൂമിക്ക് എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇ വാഹനങ്ങൾക്ക് ടെയിൽ പൈപ്പ് എമിഷൻ ഇല്ല. അതുകൊണ്ട് നഗരങ്ങളിലെ വായു മലിനീകരണം കുറയ്ക്കുന്നതിൽ ഇവയ്ക്ക് വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഇ എന്നത് വെറും പെട്രോൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, നമ്മുടെ യാത്രകളെക്കുറിച്ചൊരു പുതിയ ചിന്തയാണ്. ചാർജ് ചെയ്യാൻ എത്ര സമയം വേണം, ചാർജിംഗ് സ്റ്റേഷനുകൾ മതിയായുണ്ടോ, ബാറ്ററിയുടെ ആയുസ് എത്രയാണ്, വില സാധാരണ വാഹനങ്ങളെക്കാൾ കൂടുതലാണോ, ബാറ്ററി റീസൈക്കിൾ ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇ സംസാരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം വാങ്ങൂ എന്ന് മാത്രം പറയുന്നതിൽ കാര്യമില്ല. അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനമെന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യത്തിന് അനുയോജ്യമാണോ, ദിവസവും എത്ര ദൂരം യാത്ര ചെയ്യുന്നു, വീട്ടിൽ ചാർജിംഗ് സൗകര്യമുണ്ടോ, ആവശ്യമായ നമ്മുടെ പ്രദേശത്ത് ആവശ്യമായ ചാർജിംഗ് സൗകര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കണം നമ്മളുടെ തീരുമാനം എന്ന് പറയുന്നത്. കാരണം ടെക്നോളജി മാറുമ്പോൾ നമ്മളുടെ ശീലങ്ങളും മാറേണ്ടി വരും. ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഇ നാളെ നമ്മുടെ റോഡുകളിലെ സാധാരണ ഒരു കാഴ്ചയായേക്കാം. ഇന്ന് പുതിയ ടെക്നോളജി പോലെ തോന്നുന്നത് നാളെ നമ്മുടെ കുട്ടികൾക്ക് സാധാരണ കാര്യവുമായിരിക്കാം. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചേക്കാം, പെട്രോൾ അടിക്കാൻ ഇത്രയും വലിയ ക്യൂവിൽ നിൽക്കണോ നിങ്ങൾ, കാലം മാറുകയാണ്. പക്ഷേ മാറ്റത്തിൻ്റെ വേഗത തീരുമാനിക്കുന്നത് ടെക്നോളജി മാത്രവുമല്ല, നമ്മളുടെ തിരഞ്ഞെടുപ്പുകളും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വേൾഡ് ഇ ഡേയിൽ നമുക്കൊരു ചെറിയ ചിന്തയോടു കൂടി തുടങ്ങാം. വേഗത്തിൽ സഞ്ചരിക്കുന്നതിനോടൊപ്പം ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാറുണ്ടല്ലേ. അത് കൂടുതൽ എല്ലാവരും പെട്രോൾ അടിക്കണ്ടല്ലോ, അല്ലെങ്കിൽ പെട്രോളിന് ദിവസവും വില കയറി വരികയാണല്ലോ, അതുകൊണ്ട് നമുക്ക് പെട്രോൾ അടിക്കണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ വെച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മൾ ഈ ദിവസവും നമ്മൾ കാണുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ നമുക്ക് പുറന്തള്ളി വിടുന്ന, ചിലപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ. ചിലപ്പോൾ വലിയ രീതിയിലുള്ള പുകകളായിരിക്കും ചിലപ്പോൾ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ലോറിയിൽ നിന്നോ ഒക്കെ നമ്മളിങ്ങനെ പുറകിൽ ടു വീലറിലോ അല്ലെങ്കിൽ നടന്നോ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു വിടുന്നത്. അപ്പം ഇത് എത്രമാത്രം നമ്മുടെ ഭൂമിക്കും ദോഷകരമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. പണ്ടൊക്കെ ഒരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടാണ് നമ്മൾ തിരിഞ്ഞു നോക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ചില ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് ശബ്ദമില്ലാതെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഇലക്ട്രിക് വാഹനങ്ങളെന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകമാണ്. പക്ഷേ കൗതുകത്തിനപ്പുറം ഇതൊരു വലിയൊരു മാറ്റമാണ് കേട്ടോ. നമ്മുടെ നഗരങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ്. വാഹനങ്ങൾ കൂടുമ്പോൾ ഇന്ധന ഉപയോഗവും കൂടുന്നു. അതോടൊപ്പം വായു മലിനീകരണം, കാർബണിൻ്റെ പുറന്തള്ളൽ, ശബ്ദമലിനീകരണം തുടങ്ങിയ ആ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഇടയിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അവിടെയാണ് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട്. ഇ എന്നാൽ എന്താണ്, പിന്നെ അതിൻ്റെ ചെലവ് എത്രയാണ്, ബാറ്ററി എങ്ങനെയാണൊരു വിഷയമായിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയത്, ആ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു ചോദ്യം കാര്യം എന്താണ് എന്നുള്ളതിൻ്റെ പ്രസക്തി ഒന്ന് പറയുക. ഇലക്ട്രിക് വാഹനങ്ങളില്ലാത്ത ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല.
പലരുടെയും വീട്ടിൽ കാണും. ഇപ്പം ടു വീലേഴ്സ് കൂടുതലും ഇലക്ട്രിക്കുകളാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പം അതെന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9444700012. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

പരിപാടികളിൽ പങ്കെടുത്തു. ഐഎൻഎ രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും ഐഎൻഎ യുദ്ധ സ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ഐഎൻഎ മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു.

0: മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഏഴാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹി ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ UPI. मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो UPI के बिना अधूरी ही होगी.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദനാ യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: द्विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी. जब ब्रिक्स के लिए वहां आएंगे, कौन कौन सा द्विपक्षीय वार्ता किस समय होगा, इसके बारे में आपको विस्तृत जानकारी भी दी जाएगी, ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं. जहां तक रशिया और यूक्रेन की जो संघर्ष चल रही है उसके बारे में बात है, ये मुद्दा भी, बहुत सारे मुद्दे जब द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा.
0: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6 അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയം

ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503 അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്കിന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൾദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൾദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1-ാം സീഡുമായ അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൌദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൌദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൌദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ് മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
8: നേടാം. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.

0: ഉള്ളവരാണ് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താനെന്തോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങൾ നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് ഇവി ഡേ ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡേ ആയിട്ട് കുറച്ചും കൂടി നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരുപാട് വണ്ടികൾ നമ്മുടെ റോഡിൻ്റെ നിരത്തുകളിലൂടെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, പക്ഷേ ഇവി വാഹനങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ചില വാഹനങ്ങൾക്ക് സൗണ്ട് കേൾക്കത്തേയില്ല എന്ന് അല്ലേ. അങ്ങനെ പരിസ്ഥിതിയെ മലിനീകരിക്കാതിരിക്കാനും അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ ഇവി വാഹനങ്ങൾ നമ്മളുടെ നിരത്തുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവി എന്നാൽ എന്താണെന്നും അതിൻ്റെ ചെലവ് എത്രയാണെന്നും ബാറ്ററിയുടെ ആ ഒരു വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇവിയൊക്കെ വെഹിക്കിൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട അഭിപ്രായം വിളിക്കേണ്ട നമ്പർ 9544 700921. എന്നാൽ ഫസ്റ്റിൽ നമുക്ക് പറയാം ഇവി എന്നാൽ എന്താണ്. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന് പകരം വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന മോട്ടോറാണ് ഇവിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ബാറ്ററിയിൽ വൈദ്യുതി സംരംഭിക്കുന്നു, ആ വൈദ്യുതി മോട്ടോറിനെ പ്രവർത്തിപ്പിക്കുന്നു. അതായത് പെട്രോൾ പമ്പിൽ പോകുന്ന കാലത്തിൽ നിന്ന് ചാർജിംഗ് പോയിന്റിലേക്ക് പോകുന്ന കാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഇവി ഓടുമ്പോൾ ടെയിൽ പൈപ്പ് എമിഷൻ ഇല്ലെങ്കിലും വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ബാറ്ററി എങ്ങനെ നിർമ്മിക്കുന്നു, പിന്നീട് അതെങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിസ്ഥിതി സൗഹൃദത്തെ സ്വാധീനിക്കും. അതിനാൽ ഇവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സീറോ പൊല്യൂഷൻ എന്ന് ലളിതമായി പറയുന്നതിന് പകരം മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്താണെന്ന് കൂടി നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
1: ഇന്നിപ്പം ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞ സബ്ജക്റ്റ് അല്ലേ?
0: അതെ.
1: അപ്പൊ നമ്മള് പ്രകൃതിയെ പ്രകൃതി ഭൂമിയൊക്കെ നമ്മളെ വാനോളം സ്നേഹിക്കുന്നു, നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പ്രകൃതിയും ഭൂമിയും നമ്മളൊട്ടും അവരോട് അലിവ് കാണിക്കാറില്ല, നമ്മൾ അവരെ കെയർ ചെയ്യുന്നുമില്ല. ഇപ്പൊ നമ്മളൊരു ഉദ്ദേശം പറയുകയാണെങ്കിൽ, നമ്മുടെ വീടൊക്കെ നമ്മൾ എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നു, നമുക്ക് അസുഖം വരാൻ നമ്മുടെ ഹെൽത്തിനെ നോക്കുന്നു, അതേപോലെ നമ്മൾ ഭൂമിയെ പരിപാലിക്കണ്ടേ? ഭൂമി തരുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ തിരിച്ചൊരു സ്നേഹമെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ ആരും ചെയ്യാറില്ല. പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് ഇനി ഇപ്പൊ എത്രയെല്ലാം ക്ലാസ് ഇവിടെ കൊടുത്താലും അതെല്ലാം അങ്ങനെ തന്നെ പോത്തോളൂ. ചില കുറച്ച് ഒരു വിവാഹ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു വിവാഹ ആൾക്കാർ അത് കെയർ ചെയ്യുന്നു, പക്ഷെ ഒരു വിവാഹ ആൾക്കാർ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലെന്നും പറഞ്ഞ് ഒരു സമൂഹം വേറെ രീതിയിൽ പോകുന്നു. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു ഉപകരണം എടുത്താലും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിലൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും, എത്രയാണ് ഇതിന്, എത്ര വർഷം വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഓരോ ഉപകരണങ്ങളെ കുറിച്ച്, ഇലക്ട്രിക്കിന്റെ ഏത് ഉപകരണങ്ങൾ എടുത്താലും അതിനെ കുറിച്ച് നമുക്ക് ജനറോളജി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സിസ്റ്റത്തിൽ പോകത്തുള്ളൂ. അപ്പൊ എല്ലാ ഉപകരണങ്ങളും, അതിൽ ഇലക്ട്രിക് സ്കൂട്ടർ നല്ലത് തന്നെയാണ്. മലിനീകരണം, ഗുഹയെ കുറിച്ചുള്ള ഒരു ഭൂമി, നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു, ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കത്തി യാത്രക്കാരൻ അതിന് ചാടി എന്നൊക്കെ നമ്മള് സോഷ്യൽ മീഡിയത്തിലൊക്കെ വന്ന സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളത് ഇങ്ങനെ പല പല ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയ ശേഷമുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഫാൾട്ടുകൾ, ഇപ്പൊ നമ്മളിനി എത്രയൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ ക്ലിയർ ചെയ്താലും അതിൻ്റെതായ സമയങ്ങളിൽ അതിന് ഫാൾട്ട് വന്നോണ്ടേയിരിക്കും. യന്ത്രങ്ങളായാലും മനുഷ്യരായാലും എല്ലാം അങ്ങനെയാണ്, ഒന്നും നിലനിൽപ്പില്ല. അതിൻ്റെതായ സമയം വരുമ്പോൾ അതിനെല്ലാം പാളിച്ചു ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെക്ക് ചെയ്യുക, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ പോകണമെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വന്നത് നല്ലതാണ്, പക്ഷെ അതെല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ ദിവസം യാത്രയൊക്കെ നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവർക്കും.
0: അതായത് നമ്മൾ ഇപ്പം ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ ഒരു ആദ്യം നിരത്തിലിറങ്ങിയ സമയത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഈ കത്തുന്ന, അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അത് എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് അത് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ? അപ്പം ചിലത് അപകടകരമാവാറുണ്ട്, ചിലത് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പം അപകടകരമായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഇപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടല്ലല്ലോ നമുക്ക് ഇറങ്ങുന്നത്, അത് അതിൻ്റേതായിട്ടുള്ള പാളിച്ചകളും അപാകതകളൊക്കെ എല്ലായിടത്തും കാണും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാട്ടോ, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എത്രത്തോളം അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ പറയാട്ടോ. അപ്പം വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആയിട്ട് വരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും അത് പരിസ്ഥിതിയിൽ എത്രത്തോളം നമുക്ക് ഗുണകരമാണ് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ചെലവ്, ഇതാണ് പലരും ആദ്യം ആലോചിക്കുന്നത്. വണ്ടിയുടെ വില എത്രയാണ്? പക്ഷെ വാങ്ങുന്ന വില മാത്രം നോക്കിയാൽ പോരാ അല്ലെ. അതിന്റെ റണ്ണിങ് എത്ര കോസ്റ്റ് ഉണ്ട്, അതിന്റെ മെയിൻ്റനൻസിന് എത്ര പൈസ വരും, ചാർജിന് എത്ര പൈസ വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര രൂപ പൈസ വരും, ഇതൊക്കെ കൂടി കണക്കാക്കിയാണ് ഒരു വാഹനത്തിന്റെ യഥാർത്ഥ ചെലവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാറ്ററി തന്നെയാണ് മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്നത്. ഈ ഇവയുടെ ഹൃദയം പോലെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ടെക്നോളജി മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ റേഞ്ച്, ചാർജിങ് സ്പീഡ്, അതിന്റെ ഡ്യൂറേഷൻ, ഇതിലെല്ലാം മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ബാറ്ററി വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് EV റവല്യൂഷൻ വിജയിക്കണമെങ്കിൽ വാഹനങ്ങൾ മാത്രം മാറിയാൽ പോരാ. അതിന്റെ ചാർജിങ്, അതിന്റെ ബാറ്ററി, ഈ അതിന് റിന്യൂ ചെയ്തെടുക്കാനുള്ള സമയം, ഇതെല്ലാം ഒരുമിച്ച് വളർന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു EV വാങ്ങാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അത് വാങ്ങുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങൾ, അതിൻ്റെ ഫ്യുവൽ എക്സ്പെൻസ് കുറയ്ക്കാം, അല്ലെങ്കിൽ അതിന് ചാർജിങ്ങിന് ഇപ്പോഴും ആശങ്കയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരുന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഒരു ടെക്നോളജി വിജയിക്കുന്നത് കമ്പനികൾ അത് നിർമ്മിച്ചതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ജനങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് അത്, നിങ്ങളിനി എപ്പോഴാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നെങ്കിൽ തന്നെ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ള ആളുകളുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരികെ എത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ RJ സുമയ്യ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്പ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: Joy Alukkas, world's favorite jeweler.

കേട്ടാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, എന്റെ ഒരു വണ്ടി കൊണ്ട് എന്തൊക്കെ മാറ്റം വരും. പക്ഷെ മാറ്റങ്ങൾ ഒരിക്കലും വലിയ ചുവടിൽ നിന്നല്ല തുടങ്ങുന്നത്. ഒരാളുടെ തീരുമാനം, മറ്റൊരാളുടെ പ്രചോദനം, പലരുടെയും ശീലം, സമൂഹത്തിന്റെ മാറ്റം, ഇന്ന് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നാളത്തെ തലമുറയുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ നമ്മൾ പറയുന്നത് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങണമെന്നല്ല, നമ്മുടെ യാത്രയുടെ ഭാവിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ എന്നാണ്. വാഹനം ഇലക്ട്രിക്കാണോ പെട്രോൾ ആണോ എന്നതിലുപരി നമ്മുടെ യാത്ര കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആക്കാൻ നമുക്ക് കഴിയുമോ? അതായിരിക്കണം ഇന്നത്തെ നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ മാത്രമല്ല, നമ്മൾ സഞ്ചരിക്കുന്ന ദൂരങ്ങളും വളരെയധികം വലുതായതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ആയിരിക്കണം ഓരോ യാത്രയും നമ്മൾ എടുക്കേണ്ടത്. ഒരു കാലത്ത് വീട്ടിൽ പുതിയൊരു വാഹനം വരുമ്പോൾ ആദ്യം ചോദിച്ചിരുന്നത് മൈലേജ് എത്ര കിട്ടും എന്നായിരുന്നു അല്ലേ. ഇന്ന് ആ ചോദ്യം കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ട്. ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ പോകും? ഇതാണ് വാഹന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ യാത്രയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനും ഉള്ളൊരു ദിവസമാണ്. പക്ഷേ ഈ ഇലക്ട്രിക് വാഹനം എന്നത് ഒരു പുതിയ വാഹനം വാങ്ങുക എന്നതിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, ഇത് നമ്മുടെ എനർജി ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ്. ചാർജിങ് എന്ന് പറയുന്നത് ഒരു പുതിയ ശീലമായി വന്നിട്ടുണ്ട്. പെട്രോൾ തീർന്നാൽ നമ്മൾ പമ്പിലേക്ക് പോകും, പക്ഷേ ഇ വിയിൽ ബാറ്ററി തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ഇവിടെ ഒരു രസകരമായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ ചില മിനിറ്റുകൾ മതി, പക്ഷേ ഇ വി ചാർജ് ചെയ്യാൻ കൂടുതൽ സമയങ്ങൾ ആവശ്യമായി വരാം. അതുകൊണ്ട് തന്നെ ഇ വി ഉപയോഗിക്കുന്ന ഒരാളുടെ യാത്രാശീലവും കുറച്ചൊക്കെ മാറണം. ദീർഘയാത്ര പോകുമ്പോൾ വഴിയിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് യാത്രാ പ്ലാനിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇ വി നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, യാത്രയിൽ കുറച്ചുകൂടെ പ്ലാനിങ് വേണമെന്നുള്ളത്. അതേപോലെ തന്നെ ഇ വിയെ കുറിച്ച് പലർക്കുമുള്ള ഒരു പ്രധാന പേടി, ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനെയാണ് പൊതുവെ നമ്മൾ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പെട്രോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്യുവൽ താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പമ്പ് നമ്മൾ അന്വേഷിക്കും. പക്ഷേ ബാറ്ററിയിൽ പെർസെൻറ്റേജ് നോക്കി ചാർജിങ് പോയിന്റ് നമ്മൾ അന്വേഷിക്കണം. ഇത് ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷേ ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ ഈ ആശങ്കകളും കുറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിൽ വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ഫ്യുവൽ കൂടുന്നുണ്ട്, അതുകൊണ്ടൊപ്പം നമ്മുടെ വായു മലിനീകരണം, കാർബണിൻ്റെ പുറന്തള്ളലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതൊക്കെ ഇ വിന്റെ ഒക്കെ ഒരു വലിയ പ്രത്യേകതയാണ്. വാഹനം ഓടുന്ന സമയത്ത് ടെയിൽ പൈപ്പ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ വായു മലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക്കിന് വലുതായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഇ വി മാത്രം വന്നാൽ ലോകം പൂർണ്ണമായി ഗ്രീൻ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് വരുന്നത്, ബാറ്ററി എങ്ങനെ നിർമ്മിക്കുന്നു, ബാറ്ററിയുടെ ജീവിതകാലം കഴിഞ്ഞാൽ എങ്ങനെ അത് റീസൈക്കിൾ ചെയ്യും, ഇവയ്ക്കും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തണം. അത് അപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ഗ്രീൻ മൊബിലിറ്റി സിസ്റ്റം ഉണ്ടാകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ.

എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകതകളെയും അതിൻ്റെ ഉപയോഗങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത തലമുറയെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. ഇന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, പെട്രോൾ പമ്പിൽ പോയി വണ്ടിയിൽ പെട്രോൾ അടിച്ചു. ഒരുപക്ഷെ നാളെ നമ്മൾ കുട്ടികളോട് ചോദിക്കും, എന്താണ് പെട്രോൾ? നമ്മൾ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ നാളെ സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമായേക്കാം. ടെക്നോളജി മാറും, വാഹനങ്ങൾ മാറും, യാത്രാ രീതികൾ മാറും. പക്ഷേ നമ്മുടെ ലക്ഷ്യമുണ്ടല്ലോ, അത് മാറരുത്. സുരക്ഷിതമായ യാത്രയും ആരോഗ്യകരമായ ഭൂമിയുമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ഒരു ഇന്ന് നിങ്ങൾക്ക് ഒരു EV സൗജന്യമായി കിട്ടിയെന്ന് നമുക്ക് കരുതാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു വർഷത്തേക്ക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യണം. നിങ്ങൾ അങ്ങനെയെങ്കിൽ ആ EV നിങ്ങൾ എടുക്കുമോ? അല്ലെങ്കിൽ പറയും, വേണ്ട, എൻ്റെ പെട്രോൾ വണ്ടി തന്നെ മതിയെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. ഡെയിലി ഓഫീസ് യാത്ര ചെയ്യുന്ന ഒരാളുടെ ആവശ്യവും ലോങ് ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ആവശ്യവും ഒരുപോലെയല്ല, അല്ലേ? അതുകൊണ്ട് EV നല്ലതാണോ മോശമാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് അനുയോജ്യമായ വാഹനം എന്താണെന്നാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, കാലം നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരു കാലത്ത് സ്മാർട്ട് ഫോൺ ഒരു ലക്ഷറി ആയിരുന്നു. ഇന്നത് നമ്മളുടെ കയ്യിലെ ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു വസ്തുവായി മാറിക്കഴിഞ്ഞു, അല്ലെ? ഇലക്ട്രിക് വെഹിക്കിളും ഒരുപക്ഷെ അത്തരമൊരു യാത്ര മുന്നിലുണ്ടാകാം. ഇന്ന് EV കണ്ടാൽ തിരിഞ്ഞു നോക്കുന്ന നമ്മൾ, നാളെ റോഡിൽ EV ഇല്ലാത്തതാണ് അത്ഭുതമായി കാണുന്ന എന്നൊരു കാലത്തേക്കും നമ്മൾ എത്തിയേക്കാം. അതിനാൽ ഈ ഒരു ദിവസം നമുക്കൊരു കാര്യം മാത്രം ഓർക്കാം, യാത്രയുടെ വേഗത മാത്രമല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ യാത്ര ചെയ്യുന്ന ഭൂമിയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതും പ്രധാനമാണ്. ഒരു വാഹനം മാറുമ്പോൾ ഒരു യാത്ര മാറും. പക്ഷേ ഒരുപാട് പേരുടെ യാത്ര മാറുമ്പോൾ ഒരു നഗരത്തിന്റെ ഭാവി തന്നെ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നാളെയുടെ യാത്ര കുറച്ചുകൂടി ക്ലീൻ ആയിരിക്കണം, കുറച്ചുകൂടി സ്മാർട്ടായിരിക്കണം, അതിലും പ്രധാനമായി കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടിരിക്കണം, അല്ലേ? അതാണ് നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച്, EV എന്ന് പറയുന്നത് ഒരു വാഹനം മാത്രമല്ല, അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ചേഞ്ച് കൂടിയാണ്. രാത്രിയിൽ വീട്ടിലെത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു, പ്ലഗ് ഇൻ ചെയ്യുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാഹനം യാത്രയ്ക്ക് റെഡി. അങ്ങനെയാണ് ഈ EVയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ EVയുടെ ശബ്ദമില്ലായ്മ പോലും നമ്മൾ അടുത്തുകൂടി പോയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ നോയിസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മളുടെ കാതിന് നല്ല സുഖവുമായിരിക്കും റോഡിലൂടെ എങ്ങനെ ഇറങ്ങുമ്പോൾ. ഇതാണ് ഏറ്റവും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യം, EV വാങ്ങുന്നത് ശരിക്കും ഒരു ലാഭമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന്. വാഹനം മാറുമ്പോൾ, നമ്മൾ വാങ്ങുമ്പോൾ ഷോറൂമിലെ പ്രൈസ് മാത്രം നമ്മൾ നോക്കരുത്. അതിന് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുകൂടെ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ദിവസം കുറച്ച് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യുന്ന ഒരാൾക്കും ദിവസവും 100 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾക്കും ഒരേ തീരുമാനം ആവണമെന്നില്ല. അതുകൊണ്ട് ഈ പഴയ ബാറ്ററി പിന്നെ എന്ത് ചെയ്യും അതിനകത്ത് എന്ന് ആലോചിച്ച് ഇത് ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണെന്ന് കൂടി നമ്മൾ കണക്ക് കൂട്ടുക. ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അതിനെ റീസൈക്കിൾ ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ EV റെവല്യൂഷൻ എന്നത് കാറിൻ്റെ കോംപ്രമൈസ് മാത്രമല്ല, അതിൻ്റെ മാനുഫാക്ചർ, അതിൻ്റെ ഗവൺമെൻറ്, അതിൻ്റെ ചാർജിങ് കമ്പനി, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു എക്കോസിസ്റ്റം കൂടിയാണ് ഈ ഇലക്ട്രിക് മോട്ടോർ വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നത്, സോളാറിൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും പ്രത്യേകത. വീട്ടിൽ സോളാർ പവർ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ ആയിട്ട് ഉപയോഗിച്ച് EV ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും, വണ്ടി ഇലക്ട്രിക് ആണോ എന്നതിനൊപ്പം ആ ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് വരുന്നത് എന്ന്. ഇതാണ് നമ്മൾ ഈ ഒരു നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള, അതായത് നമുക്ക് ലൈഫിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ചർച്ചയാണ് ഈ സോളാറും ഇലക്ട്രിക് വാഹനങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോർ വാഹനങ്ങളുണ്ടോ? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭൂമിയെ നമുക്ക് കിട്ടിയ ഒരു പ്രോപ്പർട്ടി അല്ല, അല്ലേ? അത് അടുത്ത തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ്. നമ്മുടെ കുട്ടികൾക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യണം, അവർക്കും ശുദ്ധമായിട്ടുള്ള വായു വേണം. നമ്മൾ ഇന്നെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും അതൊരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാകാം. പക്ഷേ അനാവശ്യമായി വാഹനം ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുക, നടക്കാൻ കഴിയുന്ന
കഴിയുന്ന ദൂരം നടക്കുക, സൈക്കിൾ ഉപയോഗിക്കുക, ഇതൊക്കെ എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യാത്ര ഭൂമിയോട് കുറച്ചുകൂടി സൗഹൃദപരമാക്കാൻ കഴിയുന്ന ചിന്ത ഇത് എല്ലാവരുടെയും ദിനമാണ്. വണ്ടിയുടെ ഫ്യുവൽ മാറ്റുന്നതിനേക്കാൾ വലിയ മാറ്റം നമ്മുടെ ചിന്ത മാറുന്നതാണ്. പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇലക്ട്രിക് ആയിക്കോട്ടെ, നമ്മുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ, നമ്മുടെ വായു ശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ഭൂമി ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ കാണാം എന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഇന്ത്യ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ. മറ്റൊരു അധ്യാപക ദിനം കൂടി കടന്നുപോയി. വേറിട്ട ധാരാളം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണയും അധ്യാപക ദിനം കടന്നുപോയത്. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഭാരതത്തിൻ്റെ മുൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ജനിച്ച ദിവസമാണ് സെപ്റ്റംബർ 5. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധ്യാപകനുമായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1954 ഭാരതരത്നം അദ്ദേഹത്തിന് നൽകിയാണ് രാഷ്ട്രം ആ വലിയ പണ്ഡിതനെ ആദരിച്ചത്. രാഷ്ട്രപതിയായിരിക്കെ തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ആളുകളോട് ആ ദിനം രാജ്യത്തെ അധ്യാപകർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അധ്യാപകരെ ആദരിക്കുക എന്ന മഹത്തായ പ്രവൃത്തി 1962 സെപ്റ്റംബർ 5 മുതൽ അങ്ങനെ ആരംഭിച്ചു. എക്കാലവും ഗുരുക്കന്മാരെ ആദരിക്കുന്ന പാരമ്പര്യമായിരുന്നു ഭാരതത്തിൻ്റേത്. ലോക ജനതയ്ക്ക് മുന്നിൽ നമ്മുടെ നാടിൻ്റെ വേദാന്തത്തെയും നൈതികതയെയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പരിചയപ്പെടുത്തി. ധാരാളം രാജ്യങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. 1888 തമിഴ്നാട്ടിലെ തിരുത്തണി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏഷ്യൻ യൂറോപ്യൻ ഫിലോസഫികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടിയാണ് വാദിച്ചത്. ബെർട്രൻഡ് റസൽ, ആൽഡസ് ഹക്സ്ലി, എച്ച് എൻ സ്പാൽഡിംഗ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. എഴുതിയത് 50-ലധികം ദാർശനിക ഗ്രന്ഥങ്ങൾ. സർക്കാർ സ്ഥാപനങ്ങൾ പൂർണമായും സെക്കുലർ കാഴ്ചപ്പാടിൽ പോകണം എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. ഒരു സമൂഹത്തിനും അവരുടെ അധ്യാപകർക്ക് മുകളിൽ വളരാനാവില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതിയുടെ അന്നത്തെ ശമ്പളത്തിൽ നിന്ന് ചെറിയ ഒരു തുക മാത്രം എടുത്തുകൊണ്ട് ബാക്കി തുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അദ്ദേഹം നിക്ഷേപിക്കുകയായിരുന്നു. അത്തരത്തിൽ ഭാരതത്തിന് എക്കാലവും മാനിക്കാവുന്ന ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന് ഉടമയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കണ്ടുപഠിക്കുന്നത് അധ്യാപകർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരു പൗരനും നല്ലതായിരിക്കും എന്ന് കാലാന്തരത്തിൽ അഭിപ്രായപ്പെടുന്നു. ചില വിദേശ സിനിമകളിലൊക്കെ പ്രൈവറ്റ് ബൈക്ക് ടാക്സികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവ നമ്മുടെ നാട്ടിലും വരാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് യൂണിയൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അറിയിക്കുന്നത്. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും അവിടെ സൗകര്യപ്രദമായ രീതിയിൽ ഇത്തരത്തിലുള്ള സർവീസ് ആരംഭിക്കാമെന്നാണ് അറിയുന്നത്. സ്വകാര്യ ഇരുചക്ര വാഹന ഉടമകൾക്ക് ബൈക്ക് ടാക്സികൾ ഓടിക്കാൻ അനുവാദമുണ്ടെന്നാണ് അറിയിപ്പ്. ഓരോ സംസ്ഥാനത്തെയും വാഹന ഉടമകൾക്ക് അതിനുള്ള അനുവാദം നൽകാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി 8 കോടിയോളം ജനങ്ങൾക്ക് തൊഴിൽ മാർഗം ലഭിക്കുമെന്നാണ് മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് നെഗറ്റീവ് പോയിന്റ് എന്ന സംവിധാനവും ഏർപ്പെടുത്താൻ ഇതിൽ വകുപ്പുണ്ടത്രേ. എന്തായാലും ധാരാളം പേർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഇത്തരത്തിൽ സ്വകാര്യ ഇരുചക്ര വാഹന ബൈക്ക് ടാക്സി സംവിധാനം വഴി ജോലി ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരു വാർത്തയായി കാണാൻ കഴിയും. പഴയ നല്ല സിനിമകളൊക്കെ തന്നെ 4K അതിശയിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ തിരിച്ചെത്തുന്ന കാലമാണ് ഇന്നത്തേത്. അങ്ങനെയിരിക്കെ ബോളിവുഡിൽ നിന്ന് ആ വാർത്ത വരുന്നു. 1972 അതിശയിപ്പിച്ച സിനിമ പഖീസ റീമാസ്റ്റർ ചെയ്ത് 4K സംവിധാനത്തിൽ എത്തുന്നു എന്നത്. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിയായിരുന്ന മീനാകുമാരിയായിരുന്നു പഖീസ സിനിമയിലെ നായിക. അവരുടെ ഭർത്താവായിരുന്ന കമൽ അമ്രോഹി പഖീസ സംവിധാനം ചെയ്തു. 1972 ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ പ്രദർശന വിജയം നേടിയ ചിത്രമാണ് പഖീസ. രാജ്കുമാറും മീനാകുമാരിയും
മറ്റ് പ്രമുഖ നടീനടന്മാരും അഭിനയിച്ച സിനിമ എല്ലാ രീതിയിലും വിജയമായിരുന്നു. ഒരു വലിയ കാലയളവ് വേണ്ടി വന്നു സിനിമ നിർമ്മിക്കാൻ. അക്കാലത്ത് സ്റ്റുഡിയോയിൽ തീപിടുത്തമുണ്ടായി. സിനിമയിലെ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ സംവിധായകൻ നിർബന്ധിക്കുക വഴി ഉണ്ടായ പ്രശ്നങ്ങൾ. സംവിധായകനും നായിക നടിയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിട്ട് കൂടി അവർ വേർപിരിയുന്നത് വരെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് പഖീസ എന്ന സിനിമ 1972 റിലീസായത്. വലിയ പ്രദർശന വിജയം നേടുകയും ആ സിനിമയിലെ ഗാനങ്ങളൊക്കെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ഇന്നും ആ സിനിമയിലെ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കാലാന്തരത്തിൽ പഖീസ സിനിമയിലെ ഒരു ഗാനം കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗാനം കേട്ട ശേഷം കാലാന്തരത്തിലേക്ക് നമുക്ക് തിരികെ വരാം.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
10: കാലാന്തരം തുടരുന്നു. മലയാളിയുടെ ഓണാഘോഷം എല്ലാവരെയും അമ്പരപ്പിച്ചു എന്നാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. കാലാന്തരത്തിന്റെ കഴിഞ്ഞ ലക്കത്തിലും ഈ കാര്യം വിവരിച്ചിരുന്നു. മലയാളികളെയും അന്യസംസ്ഥാനക്കാരെയുമെല്ലാം ഒന്നുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ നീണ്ടുപോയത്. പല രീതിയിൽ ചിന്തിക്കുന്നവരും പല സംസ്കാരങ്ങളിൽ വളർന്നവരുമെല്ലാം ഒന്നുചേരുന്ന കാഴ്ച വളരെ അതിശയകരമായിരുന്നു. ഓരോ സമൂഹവും അവരുടെ ജീവിതവും സംസ്കാരവുമെല്ലാം കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെടാറുണ്ട്. അതിനെ അങ്ങനെ തന്നെയാണ് പ്രകൃതിയും വളർത്തിയെടുക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വലിയ വ്യാപാരത്തിന്റെയും സാമ്പത്തിക വിനിമയത്തിന്റെയും ഒക്കെ കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൂടി കണക്കാക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായി നമ്മുടെ ഓണം മാറുന്നു എന്നത് കൂടുതൽ സന്തോഷം തരുന്ന വർത്തമാനമാണ്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുകയാണ്. ധാരാളം പേർ അതിനെപ്പറ്റി എഴുതുകയും അതുണ്ടാക്കാൻ സാധ്യതയുള്ള മേന്മകളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. AI കൊണ്ട് എഴുതുന്നത് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഒരാൾ അയാളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കയ്യിലുള്ള പേനയിലൂടെയോ മൊബൈൽ ഫോണിലോ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണോ ഇത് എന്ന് ഏതൊരു എഴുതപ്പെട്ട രേഖ കണ്ടാലും സംശയം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിനുമുണ്ട് പരിഹാരം. ഒരാൾ ഇത് സ്വയം ചിന്തിച്ചെഴുതിയതാണോ എന്ന് അറിയാനും സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ എഴുത്തുശൈലി തന്നെയാണോ ഇത്, അല്ലെങ്കിൽ AI എന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണോ എന്ന് ആ സോഫ്റ്റ്വെയർ വഴി അറിയാൻ കഴിയുമത്രേ. AI എഴുതിയതിനെ തിരുത്തി തരാനും സോഫ്റ്റ്വെയർ ഉണ്ട്. ഇനി AI എഴുതിയത് മനുഷ്യൻ തിരുത്തിയിട്ടുണ്ടോ, എങ്കിൽ അത് എത്രത്തോളം ശരിയായി എന്നറിയാനും സോഫ്റ്റ്വെയറുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡിറ്റക്ടറുകളുടെ കാലം. മനുഷ്യൻ സ്വയം എഴുതുന്നതിന്റെ അവിടെ ഉണ്ടാകുന്ന വികാരങ്ങളെ അതേപടി അനുകരിച്ചെഴുതാൻ AIക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോഴും പലരുടെയും സംശയം. ഒരുപക്ഷെ അതിനേക്കാൾ വലിയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാനുള്ള സംവിധാനം നമ്മളിത് പറയുമ്പോഴേക്കും ചിലപ്പോൾ വന്നുചേർന്ന് നിരിക്കും. മനുഷ്യന്റെ എഴുത്തിന് അതിൻ്റെതായ ജീവിതാനുഭവങ്ങളും അതിൻ്റെതായ ആധികാരികതയും ഒക്കെ ഉണ്ട്. എന്നാൽ ആ രീതിയിലേക്ക് വരാൻ മെഷീന് കഴിയില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത് ഒരാൾ എഴുതിയതാണ്, അതുകൊണ്ട് അതിൽ ഒരു മനുഷ്യാനുഭവമുണ്ട് എന്ന് പറയുന്നു. ഇത് ശരിക്കും ഒരു മനുഷ്യൻ എഴുതിയതാണെന്ന് എങ്ങനെ ഉറപ്പാക്കുമെന്നുള്ള മറ്റൊരു ചോദ്യം വരുന്നു. അങ്ങനെ ആകെ കൺഫ്യൂഷനുകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യന്റെ വാക്കുകളെ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ചർച്ച. അങ്ങനെ നിരവധി വിഷയങ്ങൾ കാലാന്തരത്തിൽ കൂടി കടന്നു പോകുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: അന്തരം.
1: ജനകീയമായ ഒരു ഭക്ഷണ വിഭവത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്, അതോടൊപ്പം തന്നെ സമൂസയുടെ ദിനം കൂടിയാണ്. വേൾഡ് സമൂസ ഡേയും കൂടിയാണ് സെപ്റ്റംബർ 5. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ പലഹാരങ്ങളിൽ ഒന്നുകൂടിയാണ് സമൂസ. മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സമൂസ ഉപയോഗിക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല അവിടെയാണ് സമൂസ ഉണ്ടായത് എന്ന്. പേർഷ്യൻ, മധ്യേഷ്യൻ, മധ്യപൂർവ്വ ദേശ മേഖലകളിലൊക്കെ സമൂസ ഏതോ കാലത്ത് ഉണ്ടായതാവാം എന്ന് പറയുന്നു. പഴയ പേർഷ്യൻ ഭാഷയിൽ സൻബോസാക് എന്ന പേരിൽ ഒരു ഭക്ഷണപദാർത്ഥം ഉണ്ടായിരുന്നത്രേ, അതാവാം പിന്നീട് സമൂസ എന്നൊക്കെ മാറി വന്നത്. 10, 12, 13 നൂറ്റാണ്ടുകളിലൊക്കെയുള്ള അറേബ്യൻ പാചക ഗ്രന്ഥങ്ങളിലും ഈ സമൂസയുടെ പൂർവ്വരൂപത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് അരച്ച മാംസവും ഉള്ളിയും നെയ്യും പരിപ്പുകളും ബദാമും പിസ്തയുമൊക്കെ ചേർത്തായിരുന്നു സമൂസ നിർമ്മിച്ചിരുന്നത്. 13, 14 നൂറ്റാണ്ടുകളിൽ മധ്യേഷ്യയിൽ നിന്നും മധ്യപൂർവ്വദേശത്തു നിന്നുമൊക്കെ വ്യാപാരികളും പാചകക്കാരുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന കാലത്താണ് സമൂസയും അവർക്കൊപ്പം വന്നത് എന്നാണ് രേഖകളിൽ കാണിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം രുചിക്കനുസരിച്ച് സമൂസ രൂപമാറ്റത്തിന് വിധേയനായി. ഉരുളക്കിഴങ്ങ്, പീസ്, മുളക്, മല്ലി, ജീരകം ഇവയൊക്കെ അതിൻ്റെ ചേരുവകളായി മാറി. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഭക്ഷണപദാർത്ഥം ജനപ്രിയമായി മാറി. ഇന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങളിലൊന്നായി സമൂസ നിലനിൽക്കുന്നു. ആർക്കും എവിടെ നിന്നും കഴിക്കാം. അകത്ത് മൃദുലമായ ഭാഗങ്ങൾ, പുറമേ ക്രിസ്പിയായിട്ടുള്ള ഭാഗം, ഒരേ കടിയിൽ തന്നെ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ. വില കുറഞ്ഞ ചേരുവകൾ ചേർത്ത് ഇത് ഉണ്ടാക്കാം, വലിയ ചിലവില്ല എന്ന് അർത്ഥം. ഇന്ത്യയിൽ ധാരാളമായി ഉരുളക്കിഴങ്ങ് നിർമ്മിക്കുന്ന രാജ്യമായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് സമൂസയുടെ അകംഭാഗങ്ങൾ നിറയ്ക്കാം എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചായക്കൊപ്പം ചേർത്ത് സമൂസ കഴിക്കാം, അതും രസകരമാണ്. അങ്ങനെ ആദ്യകാലത്ത് സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ കൊട്ടാരത്തിൽ വിളമ്പിയിരുന്ന ആ ശ്രേഷ്ഠ വിഭവം പതുക്കെ പതുക്കെ സാധാരണക്കാരുടെ കൈകളിലേക്കെത്തി. അതാണ് സമൂസയുടെ മനോഹരമായ ചരിത്രം. സമൂസ ഇന്ന് എല്ലാവരുടെയും ഭക്ഷണമായി മാറിയിരിക്കുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് ഒരു മാധുര്യമുണ്ട്. ഇറ്റാലിയൻ ഭാഷയിൽ അത് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു പഴഞ്ചൊല്ലുകൂടിയാണ്. ജീവിതം ആസ്വദിക്കാനും പ്രവർത്തികൾ പതുക്കെ ചെയ്യുന്നതിനും വേണ്ടി ഒരു പാഠമാണ് ഈ പഴഞ്ചൊല്ല് നിർദ്ദേശിക്കുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ മാധുര്യം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മളൊക്കെ തൽപരരാണ്. സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ അല്പനേരത്തേക്ക് അതിൽ നിന്നെല്ലാം മാറി നിന്ന്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരുന്ന് അതൊന്ന് ആസ്വദിക്കുന്നതിൻ്റെ സുഖം എത്ര വലുതായിരിക്കും എന്നാണ് ഈ പഴഞ്ചൊല്ലിലൂടെ പറയുന്നത്. എപ്പോഴും ജോലി ചെയ്യണം, എന്തെങ്കിലും നേടണം, സമയം പാഴാക്കരുത് എന്നീ നിർബന്ധങ്ങളിൽ നിന്ന് മോചിതരായി വിശ്രമത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കാണുന്ന ഒരു സങ്കല്പമാണിത്. ഒന്നും ചെയ്യാതിരുന്നാൽ സമയം പാഴായിപ്പോയി എന്ന് വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. വിശ്രമത്തിനും ജീവിതത്തിൽ അതിൻ്റേതായ ഇടമുണ്ടെന്ന് ഈ പ്രയോഗത്തിലൂടെ നാം ഓർക്കണം. സാധാരണ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. നിശബ്ദരായി ഇരിക്കുക, ഭക്ഷണം പതുക്കെ ആസ്വദിച്ചു കഴിക്കുക, പ്രകൃതി നിരീക്ഷിച്ച് സമയം കുറെ ചിലവഴിക്കുക, പ്രത്യേകിച്ച് ഒരു തിരക്കുമില്ലാതെ സമയനിഷ്ഠയൊന്നും പാലിക്കാതെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം കടന്നു പോകാൻ അനുവദിക്കുക. ഇവയെല്ലാം ഈ അനുഭവത്തിൽ നിന്ന് വേർതിരിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ മാധുര്യം എന്താണ് എന്ന് ഓരോരുത്തരും ആസ്വദിച്ചു നോക്കി കണ്ടെത്തുക. ഫെർണാണ്ടോ പെസോവ എന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു രചനയിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ദൈവത്തിന് സ്തുതി, ഞാൻ നല്ലവനല്ലെന്നതിന്. പൂക്കളെപ്പോലെ, തടം പറ്റിയൊഴുകുന്ന പുഴകളെപ്പോലെ തന്നിൽ തന്നെ അടങ്ങിയവനായി ഞാനെന്നതിന്. വിടരുക ഒഴുകുക എന്നതിൽ മുഴുകാനേ തന്നെത്താൻ അറിയാത്തവയ്ക്കറിയൂ. ലോകത്ത് ദൗത്യമെന്നാൽ ഇതേയുള്ളൂ. തെളിമയോടെ

0: അവസരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്ന.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയിൽ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
5: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
5: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
9: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
10: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

Sagama gama pamani pani sa ni sa ga sa.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ടു റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങളുമായി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ. കൊല്ലം രൂപതയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി വിവിധ വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. HSST സീനിയർ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലും HSST ജൂനിയർ വിഭാഗത്തിൽ കൊമേഴ്സ്, ഹിന്ദി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലുമാണ് ഒഴിവുകൾ. പ്രായപരിധിയും വിദ്യാഭ്യാസ യോഗ്യതയും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതം. അപേക്ഷാ ഫോമുകൾ കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ സെപ്റ്റംബർ 19 ലഭിക്കണം. വിലാസം കോർപ്പറേറ്റ് മാനേജർ, കാത്തലിക് സ്കൂൾസ്, ബിഷപ്പ് ഹൌസ്, തങ്കശ്ശേരി, കൊല്ലം 6910007. കമ്പനിയുടെ ബ്രാഞ്ചിലേക്ക് ഏജൻസി മാനേജർ, ഏജൻസി പാർട്ണർ, ഫിനാൻഷ്യൽ അഡ്വർടൈസ് എന്നിവരെ ആവശ്യമുണ്ട്. പ്രായപരിധി 25 ഉം 65 ഉം വയസ്സിനിടെ. PF ESI ആനുകൂല്യങ്ങളുണ്ട്. ഫോൺ നമ്പർ 9777814268. ധനകാര്യ സ്ഥാപനത്തിൽ ഒട്ടേറെ ഒഴിവുകൾ. യോഗ്യത SSLC. പ്രായപരിധി 25 ഉം 65 ഉം വയസ്സിനുമിടയ്ക്ക്. ഫോൺ നമ്പർ 8139984567. ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ കിച്ചൺ സ്റ്റാഫിന്റെ ഒഴിവുണ്ട്. അഭിമുഖം സെപ്റ്റംബർ 10 രാവിലെ 11 ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ പ്രവൃത്തി പരിചയമുള്ള വനിതകൾക്ക് മുൻഗണന. ഫോൺ നമ്പർ 7907764144. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. തുടക്കക്കാർക്കാണ് അവസരം. ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടാകണം. ക്യാൻവ, ക്യാപ്കെട്ട്, അഡോബി എക്സ്പ്രസ് പോലുള്ള കണ്ടന്റ് ക്രിയേഷൻ ടൂളുകളിലെ അറിവും ലിങ്ക്ഡ്ഇൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിചയവും ഉണ്ടാകണം. ഇമെയിൽ ID admin@centrotech.com. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, കേരള IIIT MK, 3rd floor ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. അവസാന തീയതി September 20. പോൾ പേൾസ് ഓഫ് ടെക്നോളജീസിൽ AI/ML എഞ്ചിനീയറെ തേടുന്നു. കമ്പ്യൂട്ടർ സയൻസ്, ജനറേറ്റീവ് AI, ഡേറ്റ സയൻസിൽ ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 3-5 പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പൈതൺ, SQL എന്നിവയിൽ മികച്ച പ്രോഗ്രാമിംഗ് പ്രാവീണ്യമുണ്ടാകണം. ഇമെയിൽ ID joinus@pearlsoftechnologies.com. വിലാസം ഇൻഫോ പാർക്ക്, കൊച്ചി, Phase 1, കാക്കനാട്. വൈബ് pearlsoftechnologies.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 30. ജോബ് വേക്കൻസിക്കൊപ്പം പാട്ട്.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: തിരികെ വരാം. ഇത് റേഡിയോ ജംഗ്ഷനാണ്. റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. കേരള സർക്കാർ ടൂറിസം ഡയറക്ടറേറ്റിൽ ഗ്രീൻ മാർഷൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലായി 162 ഒഴിവുകളുണ്ട്. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ജില്ലകളും കൊല്ലം, തെന്മല, പരവൂർ, തെക്കുംഭാഗം, കൊല്ലം ബീച്ച്, മുണ്ടയ്ക്കൽ ബീച്ച്, ആലുംകടവ്, മൺട്രോതൂരത്ത്, തങ്കശ്ശേരി, ജടായുപാറ, താനി ബീച്ച്, അഷ്ടമുടി, ചവറ, തെക്കുംഭാഗം. പ്രതിദിന വേതനം 810 രൂപ. യോഗ്യത 10-ാം ക്ലാസ് ജയം. മികച്ച ശാരീരിക ക്ഷമതയുണ്ടാകണം. പ്രായം 2026 സെപ്റ്റംബർ 1 20-നും 45-നും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പ് യോഗ്യതാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ചുരുക്കുപട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് അഭിമുഖം. ജോലിയിലുള്ള പ്രാവീണ്യം വിലയിരുത്തൽ നടത്തിയാവും അന്തിമമായ തിരഞ്ഞെടുപ്പ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ സർട്ടിഫിക്കറ്റുകൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി 11 സെപ്റ്റംബർ വൈകിട്ട് 5 മണി. വിശദവിവരങ്ങൾക്ക് www.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സീനിയർ പ്രൊജക്ടർ അസോസിയേറ്റ്, പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തുടങ്ങിയ തസ്തികകളിലേക്ക് അവസരം. 6 ഒഴിവുകളുണ്ട്. താൽക്കാലിക നിയമനമാണ്. ബാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. ശമ്പളം 20,000 രൂപയും 12% HRA. യോഗ്യത 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ബയോമെഡിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ തത്തുല്യം. പ്രായം 50 വയസ്സിൽ കവിയരുത്. ബാക്കിൻ ഇന്റർവ്യൂ 11 സെപ്റ്റംബർ രാവിലെ 10 മണിക്ക്. സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് ഒഴിവ് 3. ST1 SSC1 EWS1 യോഗ്യരായവരുടെ അഭാവത്തിൽ മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കും. HRA യോഗ്യത BTEC, ബയോമെഡിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, MTEC, MEA, PhD ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം നാൽപ്പത് വയസ്സിൽ കവിയരുത്. ഇന്റർവ്യൂ 14 സെപ്റ്റംബർ രാവിലെ 9:30 മണിക്ക്. ജോലി അവസരങ്ങൾ കേൾക്കുന്നതോടൊപ്പം പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഒട്ടനവധി തൊഴിലവസരങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ആതിരയാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള കോഴിക്കോട്ടുള്ള റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയത്തിൽ മെന്ററുടെ ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ. ഒരു വർഷത്തെ കരാർ നിയമനമാണ്. യോഗ്യത: ലൈഫ് സയൻസ്, ഫിസിക്കൽ സയൻസ്, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മെക്ട്രോണിക്സിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം, അല്ലെങ്കിൽ MSc തത്തുല്യം. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സിൽ കവിയരുത്. ഇന്റർവ്യൂ: വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോമിന്റെ മാതൃക ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലടക്കം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പുതുതായി എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം September 18 രാവിലെ 9 മണിക്ക് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയത്തിൽ തെരഞ്ഞെടുപ്പിന് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.rcpcalicut.org.in. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
6: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
6: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
8: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
9: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നാടിന്റെ സംഗീതം. എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. ജോലിയുടെ മഹത്വം അറിയുന്ന എല്ലാവർക്കും ഒട്ടനവധി ജോലി അവസരങ്ങളുമായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിൽ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരൊഴിവാണുള്ളത്. യോഗ്യത ഇന്റർമീഡിയറ്റ് CA CMA MBA ഫിനാൻസ് CA CMA യോഗ്യതയുള്ളവർക്ക് 4 വർഷത്തെയും MBAക്കാർക്ക് 5 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. 2026 ജൂലൈ 31 45 വയസ്സിൽ കവിയരുത്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി September 9. വിശദവിവരങ്ങൾക്ക് www.smartcitytvm.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. തിരുവനന്തപുരത്തുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ കേരളയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുകളുണ്ട്. കരാർ നിയമനമാണ്. യോഗ്യത BCOM. കരാർ നിയമനമാണ്. ഇന്ത്യൻ അക്കൗണ്ട്സ് ഒഴിവ് 1. യോഗ്യത BCOM. പ്രായം 28 വയസ്സിൽ കവിയരുത്. ഇന്റേൺ ഇലക്ട്രോണിക്സ് ഒഴിവ് 1. സ്റ്റാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം ഡിപ്ലോമ. പ്രായം 28 വയസ്സിൽ കവിയരുത്. മാനേജർ ഇൻക്യുബേഷൻ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സിൽ കവിയരുത്. മാനേജർ ഇൻക്യുബേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. 40 വയസ്സിൽ കവിയരുത്. സീനിയർ ഫുൾ സ്റ്റോക്ക് ഡെവലപ്പർ അസിസ്റ്റന്റ് മാനേജർ IEDC കോർപ്പറേറ്റ് റിലേഷൻസ് ഇന്ത്യൻ ഇൻഫ്ര ഇലക്ട്രിക്കൽ ഫെലോ പോർട്ട് ഫോളിയോ ആൻഡ് ഇൻഡോ ഇൻവെസ്റ്റ്. ഇനിയും കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ

0: മാത്രം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയിൽ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ, തെക്കു തിത്തൈ ചോടും വെക്കണ, കിഴക്കില്ലേ മൈനെ കാണാം, പടിഞ്ഞാട്ടില്.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ആദരയാണ്. നിരവധി അനവധി തൊഴിലവസരങ്ങൾ ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി പോകുന്ന ഒരു ദിവസമാണിന്ന്. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറേറ്റിലും 14 ജില്ലാ സാമൂഹിക നീതി ഓഫീസുകളിലേക്കും ഇന്റേൺഷിപ്പിന് അവസരം. 31 ഒഴിവുണ്ട്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, പ്രൊബേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ സംവിധാനം തുടങ്ങിയ മേഖലകളിലെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ 6 മാസമായിരിക്കും പരിശീലനം. ഇന്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സാമൂഹിക നീതി ഡയറക്ടറേറ്റ് വകുപ്പ് ഒഴിവ് 3 എണ്ണം. ജില്ലാ സാമൂഹിക നീതി ഓഫീസ് 28, ഓരോ ജില്ലയിലും 2 ഒഴിവുകൾ വീതം. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടിയ ഉപരിപഠനത്തിന് കാത്തുനിൽക്കുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. വിജ്ഞാപനത്തോടൊപ്പമുള്ള ഗൂഗിൾ ഫോം ലിങ്ക് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്റേൺഷിപ്പ് അപേക്ഷിക്കുന്നവർക്ക് സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ സാമൂഹിക നീതി ഓഫീസുകളിൽ ഇന്റേൺഷിപ്പ് അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട ജില്ലകളിലെ ജില്ലാ സാമൂഹിക നീതി ഓഫീസർമാർക്കും നിശ്ചിത ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 സെപ്റ്റംബർ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.swd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം പാപ്പനങ്ങോട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്ട് സ്റ്റാഫ് തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 6 ഒഴിവുകൾ താൽക്കാലിക നിയമനമാണ്. CSI, RUGC, ICAR, ICAMR നെറ്റ് യോഗ്യതയുള്ളവർക്കും യോഗ്യതയില്ലാത്തവർക്കും അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത: MSc കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി തത്തുല്യം, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ആയുർവേദിക് മെഡിസിനുള്ള ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സിൽ കവിയരുത്. പ്രോജക്ട് അസോസിയേറ്റ് സീനിയർ PIT യിലേക്ക് സെപ്റ്റംബർ 10, 11, 15, 16 തീയതികളിലാണ് അഭിമുഖം നടത്തുക. വിഷയങ്ങൾ തിരിച്ചുള്ള അഭിമുഖത്തിലേക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണും. വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള അപേക്ഷാ ഭൂമിന്റെ മാതൃക ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയതുമായ പകർപ്പുകളും സഹിതം അതാത് തസ്തികകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള അഭിമുഖ തീയതിയുടെ അന്ന് രാവിലെ 9 മണിക്ക് പ്രമാണ പരിശോധനയ്ക്ക് ശേഷം NIACT യുടെ പാപ്പനങ്ങളുള്ള ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് അപേക്ഷാ ഫോമിനും www.nist.rees.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
7: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: നിങ്ങളുടെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2.
1: അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ആർട്ടിസ്റ്റ്, ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലുമുള്ള ഡിപ്ലോമ, MGDE, KGDE അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ഈ തസ്തികയിൽ നിയമിതനാകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷം പ്രൊബേഷനിൽ ആയിരിക്കും. 19-നും 43-നും ഇടയിൽ. കോമ്പൗണ്ടർ, മലബാർ സിമെന്റ് ലിമിറ്റഡ്. ഡിപ്ലോമ ഇൻ ഫാർമസിയും ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും. പ്രായപരിധി 18-നും 40-നും ഇടയിൽ. നിയമന രീതി, നേരിട്ടുള്ള നിയമനം. ഭൂജല വകുപ്പിന്റെ കീഴിൽ ലബോറട്ടറി അറ്റൻഡർ. യോഗ്യത, SSLC 60% മാർക്കിൽ കുറയാതെയുള്ള വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഈ തസ്തികയിൽ നിയമിതനാകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷം പ്രൊബേഷനിൽ ആയിരിക്കും. അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: യുവർ ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഒത്തിരി പ്രയോജനകരമായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കൊച്ചിയിലുള്ള ഇന്ത്യ ഷിപ്പ് ടെക്നോളജി സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുകളാണുള്ളത്. കരാർ നിയമനമാണ്. അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകൾ 4 എണ്ണം, ടെക്നിക്കൽ 3, ഇൻഫർമേഷൻ ടെക്നോളജി 1. യോഗ്യതാ എഞ്ചിനീയറിംഗ് ബിരുദം, നോവൽ ആർക്കിടെക്ചർ, മറൈൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ബിരുദാനന്തര ബിരുദം, കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം 35 വയസ്സിൽ കവിയരുത്. എക്സിക്യൂട്ടീവ് ഒഴിവ് 2, ഫിനാൻസ് 1, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 1. യോഗ്യത CA, കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, MCOM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ സ്പെഷ്യലൈസേഷനോടുകൂടി MBA ഓർ ഡിപ്ലോമ തത്തുല്യം, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിലുള്ള PG ഡിപ്ലോമ. 1 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടാകണം. 35 വയസ്സിൽ കവിയരുത്. എഞ്ചിനീയറിംഗ് മാനേജർ 1 ഒഴിവ്, ലീഡ് എഞ്ചിനീയർ R&D 1 ഒഴിവ്, മാനേജർ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് 1 ഒഴിവ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒഴിവുകൾ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി September 18. വിശദ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ജോലി എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. തിരുവനന്തപുരത്തുള്ള സമഗ്ര ശിക്ഷാ കേരള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡർ, നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 14 ജില്ലാ പ്രോജക്ട് ഓഫീസുകളിലേക്കും 168 ബ്ലോക്ക് റിസർച്ച് സെന്ററുകളിലും കരാർ വ്യവസ്ഥയിലാണ് നിയമനം. സിവിൽ എഞ്ചിനീയർ, യോഗ്യത ബിടെക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, യോഗ്യത പ്ലസ് ടു ജയം, തത്തുല്യം കമ്പ്യൂട്ടർ, ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഡേറ്റ എൻട്രി ഓപ്പറേഷൻ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് പരിജ്ഞാനം, അക്കൌണ്ടന്റ്, യോഗ്യത ബികോമും ടാലിയും, ഡ്രൈവർ യോഗ്യത 7 ക്ലാസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ബാഡ്ജും, ഓഫീസ് അറ്റൻഡന്റ് യോഗ്യത 7 ക്ലാസ് പാസ്സായിരിക്കണം, ബിരുദധാരിയായിരിക്കരുത്. നൈറ്റ് വാച്ച്മാൻ യോഗ്യത 7 ക്ലാസ് പാസ്സായിരിക്കണം, ബിരുദധാരിയായിരിക്കരുത്. MIS കോർഡിനേറ്റർ യോഗ്യത ബിടെക്, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA. പ്രായപരിധി എല്ലാ തസ്തികകളിലേക്കും 40 വയസ്സിൽ കവിയരുത്. അപേക്ഷ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിശദമായ ബയോഡേറ്റ സഹിതം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസറുടെ വിലാസത്തിലേക്ക് അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15 വൈകിട്ട് 5 മണിക്ക്. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും ജില്ലാ പ്രോജക്ട് ഓഫീസുകളുടെ വിലാസത്തിലും www.sskerala.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമാകുന്നു. അപ്പോൾ ഇനിയും കേട്ടുകൊണ്ടേയിരിക്കുക എൻ റേഡിയോ 91.2.

0: ചേട്ടാ, നമ്മുടെ സുഷമാകുമാരി ഇന്നലെ ഇതിലെ പോയപ്പോ ഞാൻ മൂന്നാല് പ്രാവശ്യം വിളിച്ച് അവൾ കേൾക്കാത്ത ഭാവത്തിനങ്ങ് പോയി. ആ, നിങ്ങൾക്ക് ചിരിച്ചു കളയാ. അവളെ കൊണ്ടേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിപ്പിക്കാമെന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചത്. ഷാളും തലയിലിട്ടുണ്ട്, ഒരൊറ്റ പോക്ക്. അത് പിന്നെ വെയില് കൊള്ളാനിരിക്കാനായിരിക്കും. എന്നാലും ചെവി കേട്ടൂടായോ?
1: ദൈവം തമ്പുരാൻ വിളിച്ചാലും അവള് കേൾക്കത്തില്ല.
0: ആര് പറഞ്ഞു? മുമ്പ് എത്രയോ തവണ ഞാൻ വിളിച്ചേക്കുന്നു, ആദ്യത്തെ വിളിച്ച് തന്നെ അവള് കേൾക്കുമായിരുന്നല്ലോ.
1: എടോ, അത് കുറച്ചു നാളിന് മുമ്പ്. ഇപ്പൊ അവള് റോഡിലിറങ്ങിയാൽ ആര് വിളിച്ചാലും കേൾക്കത്തില്ല. ഇയർഫോൺ വെച്ച് പാട്ടും കേട്ടോണ്ടാ അവള് പോണത്.
0: മോശക്കാരി അല്ലല്ലോ.
1: അവള് അധ്വാനിച്ച കാശിനൊരു സ്മാർട്ട് ഫോൺ വാങ്ങി. അവള് അതില് പാട്ടും കേട്ടോണ്ട് പോണു.
0: വീട്ടിലിരുന്നാ കേക്കണം
1: അല്ലേ? ബൈക്ക് ഓടിക്കുന്ന ഒരു ജെവിയിൽ ആ സുനാപ്പി വെച്ചോണ്ടാ പോണത്.
0: അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സുനാപ്പി വെച്ച് കഴിഞ്ഞാ തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാ ഊരത്തുള്ളോ?
1: മിക്കാറും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും.
0: ഇനി അവളിതിലെ പോകുമ്പോ ഞാൻ നേരെ ചെന്ന് ചെവിയിലിരിക്കുന്നത് വലിച്ചുരി ഇഞ്ഞെടുക്കും.
1: ഏതൊരു സാധനവും പുതുതായിട്ട് വാങ്ങിക്കുമ്പോ പുതുമോടിക്ക് എല്ലാരും കൊറേ ദിവസം ഉപയോഗിക്കും. അത് സ്വാഭാവികാടോ?
0: എന്നാലും എന്തൊക്കെ കാണണവന്റെ ദൈവമേ.
1: കാണണം, കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കണം.
0: കഴിഞ്ഞ ഓണത്തിന് ഒരു തടവ് ഫോൺ മേടിച്ചു തരാമെന്ന് മരുമോൻ എന്നോട് പറഞ്ഞായിരുന്നു.
1: പക്ഷേ സാധാ ഫോൺ ഉപയോഗിക്കുന്ന തന്നെ വലിയ വാടാ. പിന്നെ ആ തടവ് ഫോൺ. വാടാ ബിനു, ഇങ്ങനുണ്ട് കോവന്?
2: ഓപ്പറേഷൻ കഴിഞ്ഞമ്മാവ, ഇന്നലെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു.
0: ഏത് കാലിനാണ് അപകടം പറ്റിയത്?
2: വലത്തെ കാലിനമ്മവി.
0: അയ്യോ എന്റെ ദൈവമേ, ഇടത് കാലിന് സ്വല്പം സ്വാധീന കുറവുള്ളവനായിരുന്നു, ഇപ്പൊ വലത് കാലിന് ഓപ്പറേഷൻ നടന്നു.
2: അമ്മാവി, ഇത് എങ്ങനെ സംഭവിച്ചാണെന്ന് അറിയാവോ?
1: എതിരെ വന്ന വണ്ടിക്കാരൻ ഇൻഡിക്കേറ്റർ ഇടാത്തത് കൊണ്ട് കോപം വലത്തോട്ട് ചരിച്ചെന്നും അങ്ങനെ അപകടം ഉണ്ടായെന്നും പറഞ്ഞു കേട്ടത്.
0: അവൻ സ്മാള് വല്ലതും അടിച്ചോണ്ടാന്ന വണ്ടി ഓടിച്ചത്?
2: ഇല്ല, അതൊന്നുമല്ല. പിന്നെ അവന് ഓടിച്ച വണ്ടിയിൽ അവന് നല്ല പരിചയമില്ലായിരുന്നു അമ്മാവി.
1: അവന്റെ പഴയ വണ്ടിയിൽ അല്ലയോ പോയത്?
2: അതല്ലയോ രസം. നമ്മുടെ കിഴക്കേക്കരുള്ള ഷാജി എന്നൊരു സുഹൃത്തുണ്ട് അവന്.
1: എനിക്കറിഞ്ഞൂടെ, അവന്റെ അച്ഛൻ ഈ നാട്ടിലെ ആദ്യകാല വയർമാനായിരുന്നു.
2: ഷാജിയും പിന്നെ നമ്മൾ കൊറേ നാളായിട്ട് പിണക്കത്തില്ല. ആ ഷാജിയേ പുതിയൊരു ബുള്ളറ്റ് മേടിച്ച്.
0: അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഷാജി ആ വണ്ടി ഓടിച്ചോണ്ട് ഇവിടെ വന്നായിരുന്നു. ഒരു മഴ സമയത്താ വന്നത്. മഴ തീരുന്നത് വരെ ഇവിടെ ഇരുന്ന് വർത്താനവും പറഞ്ഞു.
2: ഏതായാലും ഷാജി ബുള്ളറ്റ് എടുത്തെന്ന് അറിഞ്ഞപ്പോ തന്നെ ഗോപം പഴയ വണ്ടി അങ്ങ് വിറ്റ് കുറെ കാശ് വേറെ എങ്ങാണ്ടൊക്കെ ഒപ്പിച്ച് ഒരു ബുള്ളറ്റ് അങ്ങ് വാങ്ങി.
1: ഓ, ആ വണ്ടി പോയാണ് അപകടം ഉണ്ടായത്.
2: ആ അത് തന്നെ.
0: ഒരു കാലം വയ്യാത്ത അവന് എന്തിനാ ഭാരമുള്ള ആ വണ്ടി പോയി എടുത്തത്?
2: ഷാജിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് കാണിക്കണ്ടായോ അമ്മാവി?
1: എടാ, അത്തരം വണ്ടി എടുക്കരുത്. നിങ്ങൾ ആരെങ്കിലും അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ.
2: ഫസ്റ്റ് ആര് പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവം അവനില്ല. വണ്ടി എടുക്കുന്ന വരെ അവന്റെ വീട്ടുകാരറിഞ്ഞത് തന്നെ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ ചെന്നപ്പോഴാ.
0: എന്തോ പറയാനാന്ന് പറ.
2: ഒരു പരിചയം ഇല്ലാത്ത ആ വണ്ടി ഓടിച്ചതേ കട്ടറും കുഴിയാട്ടും കിടക്കുന്ന നമ്മുടെ വാഴത്തറ മുക്കിന് വടക്കോട്ടുള്ള റോഡിൽ കൂടാ.
1: അവൻ അവന്റെ കൂടെ ഇവിടെ പോയതാ?
2: അമ്മാവന് മനസ്സിലായില്ലയോ? ആ റോഡ് ചെന്ന് നിൽക്കുന്നതേ ഷാജിയുടെ വീടിന്റെ അടുത്താ.
0: ഷാജി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വിട്ടടിച്ചങ്ങ് പോയതാ. ഒരു തരം മാനസിക രോഗമായത്. കാലിനല്ല ചികിത്സിക്കേണ്ടത്, തലയ്ക്കാ.
2: വണ്ടിയുടെ മൾഗാർഡും പൊട്ടി പെയിന്റും പോയി.
0: ആവതുള്ള കാലും പോയി. കിടക്കട്ടെ.
1: ഷാജി ഇരുന്നല്ല വീട് വെക്കാൻ അടിസ്ഥാനം കിട്ടിയല്ലോ. ഗോവൻ അത് അറിഞ്ഞില്ലായിരുന്നോ?
0: ഉള്ളഹങ്കാരം അകക്കാമ്പിൽ വന്നാൽ നിലം പതിച്ചേ കെട്ടടങ്ങിയിടൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാണോ?
2: വിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: വിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.

0: എൻ റേഡിയോ 91.0 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ 9 ഇന്ന് നടക്കും. രാവിലെ 11 ജില്ലാ പഞ്ചായത്തിലെ ജയൻ സ്മാരക ഹാളിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തും. കുട്ടികൾ, ഗർഭിണികൾ, പാലൊട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 26 പ്രധാന ലക്ഷ്യം. ഹമാരി അംഗൻവാടി ഹമാരി ജിമ്മേദാരി എന്ന സന്ദേശവുമായി അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക പങ്കാളിത്തം ശക്തപ്പെടുത്തും. പോഷക ആഹാര പ്രദർശനം, ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യ പരിശോധന, പാചക മത്സരം, റാലി തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയായ ബാല്യസ്പന്ദനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം, വനിതാ ശിശു വികസനം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലാണ് ഈ പദ്ധതികളുടെ പ്രവർത്തനം നടത്തുന്നത്. കോർപ്പറേഷൻ മേയർ AK ഹാഫിസ്, ജില്ലാ കളക്ടർ അനി ജൂല തോമസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. തങ്കശ്ശേരി ഭാഗത്ത് കടലിൽ എഞ്ചിൻ തകരാറിലായി കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ടും അതിലുണ്ടായിരുന്ന 11 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. തങ്കശ്ശേരി ഭാഗത്ത് അനുമോൾ 1 KL 02 MM 3952 ബോട്ട് എഞ്ചിൻ തകരാറിലായി കിടക്കുന്ന വിവരം നീണ്ടകര ഫിഷറീസ് കൺട്രോൾ റൂമിൽ ലഭിക്കുന്നത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിന്റെ സഹായത്തോടെ ബോട്ടിനെയും അതിലുണ്ടായിരുന്ന 11 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി ശക്തികുളങ്ങര ഹാർബറിൽ എത്തിച്ചു. GSS പ്രദീപ്, റോയി തോമസ്, സി കാർഡ് ജോബി തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കോടതികളുടെ പരിഗണനയിലുള്ള കേസുകൾ സൌഹാർദ്ദപരമായും വേഗത്തിലും പരിഹരിക്കുന്നതിനായി മീഡിയേഷൻ ഫോർ ദ നേഷൻ 3.0 ദേശീയ മധ്യസ്ഥതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 39 വരെയാണ് ക്യാമ്പയിൻ. കോടതികളിൽ കേസ് നീണ്ടുപോകുന്നത് മൂലമുള്ള സമയനഷ്ടവും സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ പരിഹാരത്തിലെത്താൻ മധ്യസ്ഥതയിലൂടെ സാധിക്കും. മധ്യസ്ഥതാ സേവനങ്ങൾ സൌജന്യമാണ്. മധ്യസ്ഥതയിലൂടെ കേസ് തീർപ്പാക്കുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കും. വിവാഹ തർക്കങ്ങൾ, മോട്ടോർ അപകട ക്ലെയിമുകൾ, ഗാർഹിക പീഡനം, ചെക്ക് ബൗൺസ്, വാണിജ്യ തർക്കങ്ങൾ, സർവീസ് കാര്യങ്ങൾ, ക്രിമിനൽ കേസുകൾ, ഭൂമി ഏറ്റെടുക്കൽ കേസുകൾ, മറ്റ് സിവിൽ തർക്കങ്ങൾ എന്നിവയാണ് പരിഗണിക്കുന്നത്. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. മധ്യസ്ഥതയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാൻ താൽപര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻ ജഡ് കമ്മീനീസ് അറിയിച്ചു. കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, പറവൂർ മുനിസിപ്പൽ കോടതികളിൽ പ്ലീഡർ ഡു ഗവർ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ അഭിഭാഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബാർ കൌൺസിലിന്റെ രജിസ്റ്റർ ചെയ്ത കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ, 60 വയസ്സ് പൂർത്തിയാകാത്ത അഭിഭാഷകർ അപേക്ഷിക്കാം. ബയോഡേറ്റയും വയസ്സ്, യോഗ്യത, എൻറോൾമെന്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം. 3 കോടതികളിലേക്കുമായി പൊതുവായ ഒരു പാനലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും പ്രത്യേക കോടതിയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അപേക്ഷയിൽ വ്യക്തമാക്കണം. അപേക്ഷകൾ സെപ്റ്റംബർ 20 വൈകിട്ട് 5 ജില്ലാ കളക്ടറുടെ കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, കൊല്ലം 6-9-1-0-1-3 എന്ന വിലാസത്തിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0474-2-9-3-4-7-3. സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയിലേക്ക് താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ നേരിട്ടോ DSJOSIDKLM@gmail.com മുഖേന സമർപ്പിക്കണം. വിവരങ്ങൾക്ക് SID.Kerala.government.in, ഫോൺ നമ്പർ 0474-2-7-9-0-9-7-1. രാമൻകുളങ്ങര PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അഡൽ ടീങ്കറിംഗ് ലാബ് ATL ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് പാനൽ തയ്യാറാക്കുന്നതിനായി വോക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് HTTPS.കൊല്ലം ഡോട്ട് KVS ഡോട്ട് ac.in/. ഫോൺ നമ്പർ 0474279944. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക്കും എംടെക്കും ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് നിർബന്ധം. യോഗ്യത തെളിയിക്കുന്നതിൽ അസറ്റ് സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 11 രാവിലെ 10 നടത്തുന്ന എഴുത്തു പരീക്ഷ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.cknpy.ac.in. ഫോൺ നമ്പർ 0476266935. കൾട്രോൺ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. ബിരുദം നേടിയവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. പഠനകാലയളവിൽ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രായോഗിക പരിശീലനവും ഇന്റേൺഷിപ്പും അവസരങ്ങൾ ലഭിക്കും. അവസാന തീയതി സെപ്റ്റംബർ 19. ഫോൺ നമ്പർ 9544958182. കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി രജിസ്റ്റർ ചെയ്ത നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാത്ത തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ സെപ്റ്റംബർ 24 ജില്ലാ ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0474279845. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഒരു നാടിന്റെ സംഗീതം എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CMRL പണമിടപാട് കേസിലെ ED നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദനാ യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ

0: കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാം സരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാം സരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. മൂന്ന് സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും രണ്ടാം സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും മൂന്നാം സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ് ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൌതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065 നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധി ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
0: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാരൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും 378 ഡി എൻ എകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
3: बसता है उस सभी स्थानों पर भारत रहता है भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है और इतना ही नहीं ट्रेड हो एजुकेशन हो हेल्थ केयर हो चाहे टेक्नोलॉजी हो सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2nd വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയും, കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
3: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മേലൊരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2. പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഹോയ് മമ്മൂട്ടി.
1: ചേട്ടാ, ഇന്ദൂ റെബേക്ക വർഗീസ്.
0: ആ, എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. കുറച്ച് വേഗമായിട്ട് ഉള്ളേ വരണം.
1: രഞ്ജിത്തെ, ഇതെന്തെങ്കിലും മമ്മൂട്ടി മോ.

0: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽഡി റേഡിയോ 91.2.
1: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.
1: ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
3: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.

0: ഇന്നലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ടക്കം അവിടെയുണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മോളെ.
1: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാമേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരിച്ചു.

0: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഹിന്ദ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

മനുഷ്യൻ അത്രയും തീവ്രമായി ആഗ്രഹിച്ച ഒന്നിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സ് അപൂർണമായി തുടരും. പിന്നീട് അതിനേക്കാൾ മനോഹരമായ മറ്റെന്ത് കിട്ടിയാലും ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടതിന്റെ പകരമാകാൻ കഴിയില്ല. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ, നമുക്ക് വേണ്ടിയിരുന്നത് അത് തന്നെ ആയിരിക്കും. പിന്നീട് ജീവിതത്തിൽ മറ്റൊന്ന് നമുക്ക് കിട്ടിയാലും നമ്മുടെ മനസ്സ് അതിനെ സ്വീകരിച്ചെന്ന് വരാം. പക്ഷെ ആ നഷ്ടപ്പെട്ടതിന് പകരം എന്ന് വിളിക്കാൻ കഴിയണമെന്നില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് പകരമാകാൻ കഴിയുമോ? ഇല്ല. കാരണം ഓരോ മനുഷ്യനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്ഥാനം വ്യത്യസ്തമാണ്. ഒരാൾ തന്ന ചിരി മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിഞ്ഞേക്കാം. ഒരാൾ തന്ന സ്നേഹം മറ്റൊരാൾക്ക് നൽകാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ആ ഒരാൾ തന്ന അനുഭവം അതേപോലെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ചില സ്വപ്നങ്ങളും ചില സ്ഥലങ്ങളും ചില സൗഹൃദങ്ങളും ചില ഓർമ്മകളും. ഇന്നത്തെ ഈ നല്ല ഓർമ്മയിൽ മനോഹരമായ ഈ സായനത്തിൽ കൂടുതൽ നിറം പകരാനായിട്ട് കൂടെയുണ്ട് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഗാനമഞ്ചരിയിലൂടെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544 7002. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: പാട്ടുകൾ കേട്ട് നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ആ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് ചേട്ടന് വേണ്ടേ? ശങ്കര, ആ പാട്ട്. ഓക്കെ, ഇന്ന് ആർക്കു വേണ്ടി ഡെഡിക്കേഷൻ ഈ പാട്ട്?
1: എല്ലാവർക്കും
0: വേണ്ടി. പിന്നെ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഓക്കെ, ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് അയോധ്യ എന്ന തമിഴ് മൂവിയിലെ കാട്ടോട് പട്ടം പോലെ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ഈ പാട്ടിനോടൊപ്പം തന്നെ കേൾക്കാം.
2: അനേവർക്കും സിറന്ത പരിസ് സാരേഗാമ കാർവാൻ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ആണ് 9544700092 വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. ഞാൻ ഷാനവാസ് ആണ് കായംകുളത്ത് നിന്നും. എനിക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലെ വട്ടയിലെ പന്തലിട്ട് എന്ന പാട്ട് വെച്ചതിന് മോൻ ചോദിച്ചിരിക്കുകയാണ്. ഇതിന്റെ സഹോദരിയായ ഷാനിതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഹായ് നിതിനേട്ട, ഞാൻ അനുപമയാണ്. എനിക്ക് കൺമഷി എന്ന സിനിമയിലെ വളകിലിക്കണ കുഞ്ഞോളെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞതാണ്.

0: ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോളം അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കീർത്തന ഹൈപവർ വാക്സിൻ സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ശരിക്കും എന്താണ് ഈ സ്നേഹം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നത് മാത്രമാണോ സ്നേഹം? അല്ല, വീഴ്ചകൾ താങ്ങാവുന്നത്, സങ്കടങ്ങൾ ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പുന്നത്, നമ്മളെ കേട്ടിരിക്കുന്നത്, കുറവുകളോടെ നമ്മളെ അറിയുന്നത്, കാണാതായാലൊന്ന് തിരക്കി ഇറങ്ങുന്നത്, നമ്മളെ ഓർത്ത് വെക്കുന്നത്, നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്നേഹമാണ്. അതെ, നിങ്ങൾക്കും ഇതേപോലെ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹങ്ങളൊക്കെ കൈമാറാം. നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ച് വീണ്ടും ഗാനമഞ്ജരിയിലേക്ക് തന്നെ തിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ള താരം എതിനാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം ഗാനമഞ്ചിലൂടെ. അതിനായിട്ട് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചുവരാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? സജി ചേട്ടൻ, കുറെ നാളായല്ലോ
1: കേട്ടിട്ട്.
0: എവിടെ ആയിരുന്നു?
1: അതല്ലേ,
0: ഓക്കെ. ഈ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇന്ന് ഏത് പാട്ടാണ് വേണ്ട ഗാനമഞ്ജരിയില്?
1: കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ആഹം എന്ന സിനിമയിലെ, പിന്നെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, നിറങ്ങളെ പാടൂ.
0: ഇന്ന് ആർക്കുണ്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പാട്ട്?
1: ഇത് എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുമായി സമർപ്പിക്കുകയാണ്.
0: നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ചേട്ടാ. ഇത് നമുക്ക് ചാത്തന്നൂരിൽ നിന്നും രാജീവ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ഗാനമഞ്ജരി, എനിക്ക് വേണ്ട പാട്ട് തുടരുമെന്ന പടത്തിൽ എം ജി അണ്ണൻ പാടിയ കൊണ്ടാട്ടം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് രാജീവ് ഏട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: 10% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് നമ്മുടെ സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത്. ഇടയ്ക്കൊക്കെ അങ്ങനെയും കൂടെ ചിന്തിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ കൂടെ ഒരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയോടൊപ്പം അറിയ നിധിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലോട്ട് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സുജാത.
0: ആ പറഞ്ഞോളൂ.
1: എനിക്ക് വേണ്ടുന്നത് മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ നിന്നുള്ള പാട്ട്.
0: സിനിമ ഏതാണെന്ന് പറയാമോ?
1: എനിക്ക് ഓർമ്മയില്ല. എനിക്ക്
0: ആണല്ലേ,
1: നല്ലൊരു പാട്ടാണ്.
0: എവിടെ കേട്ട ഈ പാട്ട്? അത് പറ.
1: ഈ പാട്ട് എന്താ റേഡിയോയിൽ തന്നെ കേട്ടതാ.
0: കേട്ടതാണല്ലേ. ആ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. പാട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വെച്ചുതരാം കേട്ടോ.
1: അത് കിട്ടിയില്ലെങ്കിലേ മറ്റുള്ളവരുടെ അടിപൊളി പാട്ടുണ്ടല്ലോ, ചേമന്തി ചേലും കൊണ്ടേ
0: മോഹിപ്പിച്ചേലും കൊണ്ട്. ഇതൊക്കെ എവിടെ കേട്ടു ഈ പാട്ടൊക്കെ?
1: ഇതെല്ലാം ഇതിൽ കേൾക്കുന്നതാ ഞാന്. അവിടെ കേൾക്കാനാണ്.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ.
1: മറ്റേത് മാമ്പൂ വിരിയുന്ന രാവുകളിലെ ഉണ്ടോ നോക്കാം.
0: നോക്കാം, നമ്മള് മാക്സിമം ആ പാട്ടുണ്ടോ നോക്കാം.
1: അല്ലെങ്കിൽ മറ്റേ പാട്ട്.
0: ഓക്കെ, വെച്ചേരാം കേട്ടോ. ശരി. നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, നിതിൻ മോൻ, എനിക്കൊരു പാട്ട് വേണം. യവന കഥയിൽ നിന്നും വന്ന ഇടയ കന്യക എന്ന് തുടങ്ങുന്ന സോങ് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ശൈലജ. അപ്പോൾ ശൈലജ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തായാലും ഈ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
9: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നല്ലൊരു പാട്ടുകൾ കേട്ടിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ള താരം എതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544900921. നേരത്തെ ചോദിച്ച പാട്ട് കുറെ പഴയ പാട്ടായതുകൊണ്ടാണ് നമ്മൾ പുതിയ ഹണീബി 2 പാട്ട് വെച്ച് കൊടുത്തത്. എന്തായാലും നമുക്ക് ഇപ്പൊ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്? വിനീത. വിനീത എവിടുന്നാ വിളിക്കുന്നേ?
2: കരുണാപ്പള്ളി.
1: ഓക്കെ, വിനീതയ്ക്ക് ഏത് പാട്ടാ വേണമെന്ന് പറഞ്ഞ?
2: മൂവിയിലെ ശ്രീരാഗമോ എന്ന പാട്ട്.
1: ഓക്കെ, വിനീത പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? ഇല്ല. ആ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നമുക്ക് ബീന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്കും എന്റെ ശ്രേയമോക്കും വേണ്ടി കാവാണ എന്നല്ല കാവാണ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെയുള്ള താരം നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701092. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം.
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് ജലീല ഭരണിക്കാവിൽ നിന്ന്.
0: ആ, ഇന്ന് ഏത് പാട്ടാ ജലീലമ്മക്ക് വേണ്ടേ?
1: എനിക്ക് നമ്മുടെ മണിച്ചേട്ടന്റെ മിന്നാമിനെ.
0: ആ പാട്ടിന് ആർക്കും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഈ പാട്ട് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി
0: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ.
1: പിന്നെ മോനെ, എനിക്കൊരു സന്തോഷ വാർത്ത വേണം. വിളിക്കുമ്പോഴൊക്കെ പറയണമെന്ന് വിചാരിക്കും, പക്ഷേ പെട്ടെന്ന് സംസാരിച്ചിട്ട് അങ്ങ് വെക്കും.
0: ആണല്ലേ, ഇന്ന് പറഞ്ഞോളൂ.
1: നമ്മളെ വിജയമ്മ പുഷ്പല്ലി ചേച്ചി അവരൊക്കെ ഇല്ലേ, അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടട്ടാ. ആ സന്തോഷം എന്റെ റേഡിയോ അറിയിച്ചു
0: പങ്കുവെച്ചാണല്ലേ.
1: അന്ന് പങ്കുവെക്കണം എന്നും ആഗ്രഹിക്കും, പക്ഷെ പറയാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അങ്ങ് വെക്കുവാണ്. അപ്പൊ ഞാൻ രണ്ടുപേരും ഒന്ന് പാടിക്കോട്ടെ.
0: പാടിക്കോ.
1: മിന്നാ മിനുങ്ങേ മിന്നും

0: കൊള്ളാം കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഇനി നമുക്ക് ആ പാട്ട് കേൾക്കണ്ടല്ലോ, എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. സുഖാ സുഖാണ്,
1: എല്ലാരും
0: പറയാം പറയാം. ഓക്കെ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്, കാർത്തിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് കല്യാണി മിക്സ് ശ്രേയാ ഘോഷൽ റീമിക്സ് സോങ് എന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 450 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായി മാറും. സോ നിങ്ങൾക്കിപ്പോൾ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഗാനമഞ്ചിലേക്ക് മെസ്സേജ് അയക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കുവാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ ഹലോ,
0: അതെ, നിതിൻ ആണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഡാലിയ. ഡാലിയ, എവിടുന്നാ വിളിക്കുന്നേ? പുത്തൻതെരുവിൽ നിന്ന്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ഗാനമഞ്ചിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഒരു ആൽബം സോങ് ആണ്, മറ്റേ നീയെറിഞ്ഞ കല്ല് പാഞ്ഞ് മാനത്തമ്പിളി.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചാലും പാട്ട് വെച്ചാലും. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: അവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി.
0: ഓക്കെ, ആ എന്തായാലും വെച്ചേരാം കേട്ടോ.
1: ഓക്കെ,
0: നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗൗരിയാണ്. എനിക്ക് ബ്ലാക്ക് പിങ്കിന്റെ പിങ്ക് വേണമെന്ന സോങ് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് പാട്ടാണ് കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉണ്ടായിരുന്നത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണം, നമ്പർ ഇതാണ്, 9544709092. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. വേലു ഫ്രം മൈനാപ്പള്ളി എറ്റുപെട്ടി റാസ എന്ന മൂവിയിലെ പഞ്ഞിമിഠായി എന്ന സോങ് വെച്ചായിരുന്നു ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരി നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല.
4: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 4-വരിപ്പാതയ്ക്കായുള്ള 7 പുതിയ ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 4-വരിപ്പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ

0: നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3rd ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഗൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൌഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ശംസുദ്ദീന് നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK നയനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ MR രാധാ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയ മേധാവി

0: എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. നാലുവരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.
1: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്ത് കടുവോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ലുക്കാസ് ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
4: ത്രിൽ അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: പ്രകൃതിയിലേക്ക് നോക്കൂ, എന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കൂ, അതിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരമകാരുണികനായ ഉടയതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് നാം വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമാണ്. പർവ്വതങ്ങളും മലകളും ആകാശങ്ങളും താഴ്വരയും തിരമാലയും മഹാസാഗരവും ഒക്കെ സൃഷ്ടിച്ചത്, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ സ്ഥാനം, അതിന്റെ ഭാവങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്നും പല ഗ്രന്ഥങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ചെറിയ പക്ഷി പറന്നു പറന്നൊരു പർവ്വതത്തിന്റെ മുകളിൽ വന്നിരുന്നു. എന്നിട്ട് ആ പർവ്വതത്തിനോട് പക്ഷി ചോദിച്ചത്രേ, പർവ്വതമേ, നിനക്ക് എത്രയോ വലിപ്പമുണ്ട്, പക്ഷേ ഞാൻ കണ്ട ലോകമൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. നിന്റെ ശക്തിയും നിന്റെ രൂപവും നിന്റെ ആഴവും ഒക്കെ കണ്ടാൽ എന്നെക്കാൾ എത്രയോ വലിയവനാണ്, പക്ഷേ നിനക്കൊന്നിനും ആവാത്ത നിസ്സഹായനാണ്. ഞാനാകട്ടെ വലിയ മിടുക്കനും കഴിവുള്ളവനുമാണ്. ഞാൻ ഒരുപാട് ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് എവിടെ നിന്നോ ഒരു കഴുകൻ പറന്നെത്തി ഈ കിളിയെ റാഞ്ചിക്കൊണ്ടുപോയി. ഇത് കണ്ട മാത്രയിൽ പർവ്വതത്തിന് ചിരി വന്നത്രേ. കാരണം ഇളക്കമുള്ള ചിറകുള്ള പക്ഷിക്ക് വേരില്ല, എന്നാൽ പർവ്വതമാകുന്ന എനിക്ക് ഇളക്കമില്ലെങ്കിലും വേരുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അല്പം എന്തെങ്കിലും ആകുമ്പോൾ, അല്പം എന്തെങ്കിലും കിട്ടുമ്പോൾ, ഒരു ജോലി കിട്ടുമ്പോൾ, അല്പ സൗന്ദര്യമുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് പോലും അവകാശപ്പെടാനാവാത്ത പൂർവ്വജന്മ കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുടെ പേരിലൊക്കെ വല്ലാതെ അഭിമാനിക്കുന്നവരാണ്, ചിലരൊക്കെ അങ്ങ് ഇളകിപ്പോകുന്നവരാണ്. പക്ഷേ ഈ പക്ഷിയെപ്പോലെ നിമിഷ നേരങ്ങൾ മാത്രമാണ് ആ ഇളക്കത്തിന് ആയുസ്. ഉടയതമ്പുരാനാണ് നേര്, ഉടയതമ്പുരാനാണ് സത്യവും, ഉടയതമ്പുരാനും മാത്രമാണ് സ്ഥായീഭാവമുള്ളതും. നമ്മളൊക്കെ കുറഞ്ഞ കാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ വേഷങ്ങൾ, നമ്മുടെ അസ്തിത്വം അഭിനയിച്ച് തീർത്തു മടങ്ങുന്നവരാണ്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന ആംഗലേയ കവിയുടെ വാക്യങ്ങൾ നാം പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. മറക്കാതിരിക്കാം, ഇളകാതിരിക്കാം, ചിറകുള്ളതിൻ്റെ പേരിൽ ഇളകുമ്പോഴും വേരില്ലെന്നുള്ള കാര്യം മറക്കാതിരിക്കാം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: മരിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ചതിന്റെ മുഖത്ത് കൈപൂശിച്ചതല്ലേ?

എന്റെ റേഡിയോ 91.2 ഇലേക്ക് സ്വാഗതം എല്ലാവർക്കും. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രത്യേക റേഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്കാല ഓർമ്മകൾ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ സിനിമാ ലോകത്ത് തന്നെ വേറിട്ട സിനിമകൾ സമ്മാനിച്ച പ്രിയ സംവിധായകനും തിരക്കഥാകൃത്തുമായ ആർ ശരത്, അദ്ദേഹത്തെക്കുറിച്ചാണ്. ഒരു സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഓർക്കുന്നത് അതിലെ കഥാപാത്രങ്ങളെയും കഥയെയും പാട്ടുകളുമൊക്കെയാണ്. പക്ഷേ ആ സിനിമയ്ക്ക് പിന്നിൽ ഇന്നൊരു ലോകം സൃഷ്ടിച്ച സംവിധായകനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് സ്വന്തമായൊരു കാഴ്ചപ്പാടും ചിന്തയും സമ്മാനിച്ച സംവിധായകനായിരുന്നു ആർ ശരത്. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ സംവിധായകനും തിരക്കഥാകൃത്തുമായ ആർ ശരത് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരു സിനിമാക്കാരൻ എന്നതിലുപരി കലയും സംസ്കാരവും സമൂഹവും ചരിത്രവും തന്റെ സിനിമകളിലൂടെ സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആർ ശരത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ഒരു സംവിധായകന്റെ വിടപറച്ചിൽ മാത്രമല്ല, വ്യത്യസ്തമായി ചിന്തിച്ചിരുന്ന ഒരു കലാകാരന്റെ യാത്രയുടെ അവസാനമാണ്. സായാഹ്നം, സ്ഥിതി, ശീലാപതി, ബുദ്ധൻ ചിരിക്കുന്നു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തമായൊരിടം കണ്ടെത്തി. വലിയ ആഘോഷങ്ങളോ താരകേന്ദ്രിതമായ കഥകളോ മാത്രം സിനിമയുടെ വഴിയല്ലെന്ന് തന്റെ സിനിമകളിലൂടെ അദ്ദേഹം തെളിയിച്ചു. ജീവിതത്തിലെ സാധാരണ മനുഷ്യരുടെ ആശങ്കകളും സാമൂഹിക വിഷയങ്ങളും മനുഷ്യബന്ധങ്ങളുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രധാന ചർച്ചകൾ. ഒരു നല്ല സംവിധായകൻ സിനിമ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അയാൾ സമൂഹത്തെ കാണുന്ന ഒരു കണ്ണാടി കൂടി പ്രേക്ഷകന് മുന്നിൽ വയ്ക്കുകയാണ്. ആർ ശരത്തിന്റെ സിനിമകൾ അത്തരത്തിലുള്ള കണ്ണാടികളായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു പേര് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ ചിന്തകളെയും കലാപരമായ ഇടപെടലുകളെയും അവശേഷിപ്പിച്ച സിനിമകളെയുമാണ്. ആ ഓർമ്മകളിലേക്ക് നമുക്കിനി കുറച്ചുകൂടി ആഴത്തിൽ പോകാം. അദ്ദേഹത്തിന്റെ

ശരത്തിന്റെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ തുടക്കം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണയായി ഒരു സംവിധായകന്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിരിക്കും. എന്നാൽ ആർ ശരത്തിന്റെ കാര്യത്തിൽ അതിനു മുമ്പ് തന്നെ ഡോക്യുമെന്ററികളിലൂടെ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. കലയും സംസ്കാരവും പൈതൃകവും അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. ദ പെയിന്റഡ് എപ്പിക് എന്ന ഡോക്യുമെന്ററി അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഈ ഡോക്യുമെന്ററിയുടെ പ്രവർത്തനത്തിനിടെയാണ് രാജ രവിവർമ്മയുമായി ബന്ധപ്പെട്ട അപൂർവമായ ചുവർ ചിത്രങ്ങൾ കണ്ടെത്തിയത്. കേരളത്തിന്റെ പരമ്പരാഗത ചുവർ ചിത്രങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനവും ഗവേഷണവും ദേശീയതലത്തിലും ശ്രദ്ധ നേടി. 1996 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജൂനിയർ ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. ആർ ശരത്തിന് സിനിമ എന്നത് വെറും ഒരു വിനോദമല്ലായിരുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുക, അതിന്റെ ചരിത്രം മനസ്സിലാക്കുക, അതിനുള്ളിലെ മനുഷ്യനെ കണ്ടെത്തുക, പിന്നീട് അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലും ഒരു ഗവേഷകന്റെ കണ്ണും ഒരു കലാകാരന്റെ മനസ്സും ഒരുമിച്ച് കാണാൻ കഴിയും. പിന്നീട് അദ്ദേഹം ഫീച്ചർ സിനിമയിലേക്ക് എത്തുമ്പോഴും ആ അന്വേഷണ സ്വഭാവം കൈവിട്ടിട്ടില്ല. 2000 പുറത്തിറങ്ങിയ സായാഹ്നമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സംവിധായക അരങ്ങേറ്റം. ആ ഒരു സിനിമ തന്നെ ആർ ശരത് എന്ന സംവിധായകനെ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരാക്കി മാറ്റി. സായാഹ്നം എന്ന ചിത്രത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ തന്നെ അതിന്റെ തെളിവാണ്. 7 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ചിത്രം സ്വന്തമാക്കി. മികച്ച ആദ്യ ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും മികച്ച മലയാള ഫീച്ചർ ത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഉൾപ്പെടെയുള്ള ബഹുമതികൾ ഈ ചിത്രത്തിന് ലഭിച്ചു. ഒരു ആദ്യ സിനിമയ്ക്ക് ഇത്രയും വലിയ അംഗീകാരം ലഭിക്കുക എന്നത് തന്നെ ഒരു വലിയ സംവിധായകന്റെ കഴിവിനുള്ള വലിയ സാക്ഷ്യമാണ്. ഇനി സായാഹ്നം എന്ന സിനിമയിലേക്കും അതിന്റെ ശേഷമുള്ള അദ്ദേഹത്തിന്റെ സിനിമാ യാത്രകളിലേക്കും നമുക്ക് കടക്കാം. അതിൽ നിന്നും

സംവിധായകന്റെ ആദ്യ സിനിമ തന്നെ അയാളുടെ സിനിമാ ഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ആർ ശരത്തിന്റെ കാര്യത്തിൽ സായാഹ്നം അത്തരമൊരു സിനിമയായിരുന്നു. 2000 പുറത്തിറങ്ങിയ ഈ ചിത്രം പരിസ്ഥിതി, സാമൂഹിക പ്രശ്നങ്ങൾ, മനുഷ്യന്റെ നിലനിൽപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു നിന്നു. സിനിമയുടെ കഥ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് പ്രേക്ഷകനെ ചിന്തിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതിനാലാണ് സായാഹ്നം വിമർശക ശ്രദ്ധ നേടിയത്. 7 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ചിത്രത്തിന് ലഭിച്ചു. കൂടാതെ മികച്ച ആദ്യ ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും ദേശീയ തലത്തിലുള്ള അംഗീകാരവും ലഭിച്ചു. പിന്നീട് ചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കും പ്രദർശിക്കപ്പെട്ടു. സായാഹ്നത്തിന് ശേഷം വന്ന ചിത്രങ്ങളിലൂടെ ആർ ശരത്തിന്റെ സിനിമാ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായില്ല. സ്ഥിതി എന്ന ചിത്രം മനുഷ്യബന്ധങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി സമീപിച്ച സിനിമയായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ദമ്പതികളുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ പല തലങ്ങളെയും ചിത്രം അവതരിപ്പിച്ചു. തുടർന്ന് ശീലാപതിയും പ്രേക്ഷക ശ്രദ്ധ നേടി. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും സിനിമയിലേക്ക് കൊണ്ടുവന്ന ചിത്രമായിരുന്നു അത്. അവതരിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു. സിനിമയുടെ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ആർ ശരത്തിന്റെ സിനിമാ യാത്ര. ഹിന്ദിയിലും അദ്ദേഹം പ്രവർത്തിച്ചു. പുരാണി ധുൻ പോലുള്ള ഹ്രസ്വചിത്രങ്ങളും ദ ഡിസയർ ഓഫ് ജേർണി ഓഫ് വുമൺ എന്ന ഫീച്ചർ ചിത്രവും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സിനിമാ യാത്രയുടെ ഭാഗമായിരുന്നു. ദ ഡിസയർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലും ശ്രദ്ധ നേടി. അതായത് ആർ ശരത്തിന്റെ സിനിമാ ലോകം ഒരൊറ്റ ഭാഷയിലോ ഒരൊറ്റ വിഷയത്തിലോ ഒതുങ്ങിയിരുന്നില്ല. മനുഷ്യനും സമൂഹവും കലയും സംസ്കാരവും ഇതെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആർ ശരത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്കൊരു നഷ്ടമാകുന്നതും. ഇത്തരമൊരു മഹത് വ്യക്തിയുടെ സിനിമകളിലെ പാട്ടുകൾ നമുക്ക്

ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ആർ ശരത്തിനെ കുറിച്ച് പറയുമ്പോൾ സിനിമ മാത്രം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സിനിമയ്ക്കൊപ്പം സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം വ്യത്യസ്തമായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസത്തിലും അദ്ദേഹം പഠനം നടത്തി. പിന്നീട് ഫിലിം അപ്രിസിയേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലും പരിശീലനം നേടി. ഡോക്യുമെന്ററി സിനിമകളിലൂടെ കലയും പൈതൃകവും അന്വേഷിച്ച ഒരാൾ പിന്നെ ഫ്യൂച്ചർ സിനിമകളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് കടന്നു. സിനിമയിൽ മാത്രം പ്രവർത്തിച്ചിരുന്നില്ല അദ്ദേഹം. കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം വഹിച്ചിരുന്നു. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോഴാണ് ആർ ശരത് എന്ന വ്യക്തിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കലാകാരൻ തന്റെ കലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തോടും സംസ്കാരത്തോടും സംവദിക്കുമ്പോഴാണ് അയാളുടെ സൃഷ്ടികൾക്ക് കാലത്തെ അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നത്. ആർ ശരത്തിന്റെ സിനിമകളിലും അതുതന്നെയായിരുന്നു. സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ല, പകരം മനുഷ്യരുടെ ജീവിതത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാലും അതിലെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തുടരുന്നത്. ഒരു നല്ല സിനിമ അവസാനിക്കുന്നത് സ്ക്രീൻ കറുപ്പാകുമ്പോഴല്ല, അത് നമ്മുടെ ചിന്തയിൽ തുടരുമ്പോഴാണ്. ആ അർത്ഥത്തിൽ ആർ ശരത്തിന്റെ സിനിമകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ കഥകളും അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളും സിനിമകളും എല്ലാം ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കലാകാരന്റെ യഥാർത്ഥ സാന്നിധ്യം. നമ്മളിൽ നിന്ന് യാത്രയാകുമ്പോൾ അവരുടെ അഭാവമാണ് ആദ്യം അനുഭവപ്പെടുന്നത്. പക്ഷേ ചില കലാകാരന്മാർ യാത്രയാകുമ്പോൾ അവരുടെ സൃഷ്ടികളാണ് നമ്മളിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചെത്തുന്നതും. ആർ ശരത് അത്തരത്തിലുള്ള

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ: 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ: enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.